ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 18 സെക്കൻഡും. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 1, കൊല്ലവർഷം 1201 മിഥുനം 8, 2026 ജൂൺ 22 തിങ്കളാഴ്ച.

0: റിയൽ എഫ്എമ്മിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ കേൾക്കാം വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ.
1: നാപ്രാപ്യം അഭിവാഞ്ചന്തി നഷ്ടേനേച്ഛന്തി ശോചിതും ആപൽസ്വബിനമുഹ്യന്തി നരാഹ പണ്ഡിതബുദ്ധയഃ പണ്ഡിതബുദ്ധയഃ നരാഹ. പണ്ഡിതന്മാരായ ആളുകൾ അപ്രാപ്യം അപ്രാപ്യമായതിനെ ന അഭിവാഞ്ചന്തി ആഗ്രഹിക്കുന്നില്ല, നഷ്ടേ നഷ്ടം വരുമ്പോൾ, ശോചിതും ന ഇച്ഛന്തി സങ്കടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ആപത്സു അഭി ന മുഹ്യന്തി ആപത്തുകാലത്തും ബോധം കെടുന്നില്ല. പ്രിയമുള്ളവരെ, ആഗ്രഹങ്ങളാണ് മനുഷ്യജീവിതത്തെ നിലനിർത്തുന്നത്. ആഗ്രഹങ്ങളുണ്ടായാൽ അത് നടപ്പിൽ വരുത്താനുള്ള ശ്രമം വിജയിക്കുമ്പോൾ നാം അതിലേറെ സന്തോഷിക്കുകയും ചെയ്യും. എത്ര ശ്രമിച്ചാലും നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് ഉചിതം. കാരണം നടപ്പിൽ വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ധാരാളമുള്ളപ്പോൾ നടപ്പിൽ വരുത്താൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്തിന് നാം തലപുണ്ണാക്കണം? നഷ്ടം വരുമ്പോൾ ഇക്കൂട്ടത്തിൽപ്പെട്ടവർ സങ്കടപ്പെടാറില്ല. ആപത്ത് കാലത്ത് മോഹാലിസ്യപ്പെടുവാനും ഇത്തരത്തിലുള്ളവർ ഒരുക്കമല്ല. ജീവിതത്തിൽ പല പല കാര്യങ്ങളിലും നഷ്ടമുണ്ടാകും. ചെറിയ ചെറിയ പിഴവുകൾ കാരണം നഷ്ടം ഉണ്ടാകുമ്പോൾ അതിൽ സങ്കടപ്പെടരുതെന്നാണ് അറിവുള്ളവർ നമ്മെ പഠിപ്പിക്കുന്നത്. നഷ്ടമുണ്ടാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അഥവാ നഷ്ടമുണ്ടായാൽ അതിനുള്ള കാരണം കണ്ടെത്തണം, അതിനുള്ള പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോയാൽ നഷ്ടത്തിൽ നിന്നു കരകയറാം. അല്ലാതെ നഷ്ടം വരാനുള്ള കാരണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചിട്ട് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. എല്ലാ പഴുതുകളും അടച്ച് പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ചാൽ നഷ്ടത്തിൽ നിന്ന് കരകയറി മെച്ചപ്പെട്ട അവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. പുതുതായി കച്ചവടം തുടങ്ങുന്ന ആളാണെന്ന് കരുതുക. കച്ചവടത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തിക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹമുണ്ട്, കയ്യിൽ കുറച്ച് കാശ് സ്വരൂപിച്ചു വച്ചിട്ടുമുണ്ട്. കൂട്ടുകാർ പല മേഖലയെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കും. ഈ മേഖലയിലൊന്നും നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ പെട്ടെന്നിറങ്ങി പുറപ്പെടുന്നതിനു പകരം ആ മേഖലയെക്കുറിച്ച് പഠിക്കണം. വേണ്ടി വന്നാൽ അത്തരം മേഖലകളിൽ കുറച്ചു കാലം ജോലി ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ടിറങ്ങി പുറപ്പെട്ടാൽ വിജയിക്കാതിരിക്കില്ല. ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഉണ്ടാകുന്നത് ഇതൊന്നും അറിയാതെ രംഗപ്രവേശം ചെയ്യുന്നതാണ്. കയ്യിൽ കാശുണ്ടായതുകൊണ്ട് കാര്യമില്ല. നാം തുടങ്ങാൻ പോകുന്ന കാര്യത്തിൽ വേണ്ടത്ര അറിവും വേണം. ആപത്ത് കാലത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. ആപത്തുണ്ടായതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് കരകയറാനാണ് ശ്രമിക്കേണ്ടത്. ആപത്ത് കാലത്ത് തളർന്നിരിക്കാതെ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അറിവുള്ളവർ പറഞ്ഞു തരുന്ന പാഠങ്ങളാണ് ഇവയെല്ലാം. ഇക്കൂട്ടരെ മാതൃകയാക്കുന്നത് ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കും, സംശയമില്ല.
0: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ വിഷ്ണുനാരായണൻ. ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടി എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ

സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാവും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ പൊതുചർച്ചയും ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് നീപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ മുരളീധരൻ. നിലവിൽ ക്വാറന്റീനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണമില്ലെന്നും സമ്പർക്ക പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ബലം നെഗറ്റീവാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാനത്ത് 7 പേർക്കു കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കൃഷിവകുപ്പിന്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മാഞ്ചസ്റ്ററിൽ വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ച്. ആറ് 10 കാവ്യാഞ്ജലി. എം എൻ പാലൂരിന്റെ കവിത പ്രഭാത വന്ദനം, ആലപിക്കുന്നത് വി ടി മുരളി. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. 7:15 ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. ഏഴ് 20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 കേൾക്കാം മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാളപ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 9:02 ഗാനോപഹാരം. 9:15 BMH ആരോഗ്യജാലകം. 9:30 വാർത്താ തരംഗിണി. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. 2:15 തുടർനാടകം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി 6:05 പ്രാദേശിക ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: Prime Minister Narendra Modi has emphasized the importance of maritime strength in the modern world, stressing that strong maritime capabilities are a deciding factor for country's economic and strategic influence. He stated that India fully understands this reality and is preparing itself accordingly.
2: 2014 tak bharat kareeb 700 crore

0: റിയൽ FM.
1: കാവ്യാഞ്ജലി.
2: M.N. പാലൂരിന്റെ പ്രഭാതവന്ദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം V.T. മുരളി.

0: നിങ്ങൾ കേട്ടത് എം എൻ പാലൂരിന്റെ പ്രഭാതവന്ദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് വി ടി മുരളി.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാത വന്ദനം.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം. മൂലധനം എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയത്, പി. ഭാസ്കരന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി ശകുന്തള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുശീലയും പാടിയത്.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: സ്മൃതിമധുരത്തിൽ അടുത്തതായി ഈണപ്രാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ദിവസവും കാലത്ത് 7:20 സൈ

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റ്യാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
10: ഇന്ന് കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. മാവൂർ റോഡ് കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ കെ മാധവൻ എഴുതിയ ആത്മവിചാരണ, അനുലോക കഥകൾ എന്നിവയുടെ പ്രകാശനം എഴുത്തുകാരായ ശത്രുഘ്നൻ, കൽപ്പനാരായണൻ, ഫോട്ടോഗ്രാഫർ മധുരാജ് എന്നിവർ പങ്കെടുക്കുന്നു ഇന്ന് വൈകിട്ട് 4:30. ഇന്ന് 9:30 മലബാർ ക്രിസ്ത്യൻ കോളേജിൽ മലയാള ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എം ടി അനുസ്മരണവും ആർ വി സതിയുടെ എം ടി ഫോട്ടോ പ്രദർശനവും. നടുവട്ടം ജിനരാജ് ദാസ് എ എൽ പി സ്കൂളിൽ വായനാവാരത്തിന്റെ ഭാഗമായി കവി വീരാൻകുട്ടിയോടൊപ്പം ഒരു ദിവസം പരിപാടി ഇന്ന് 11:30.

0: മിഠായിത്തെരുവ്, ഖാദി ഗ്രാമോദ്യോഗ് എംബോറിയത്തിൽ ഞാറ്റുവേല മേള ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഇന്ന് 11:30 നിർവഹിക്കുന്നു. ഇന്ന് കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
7: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
8: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
9: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
10: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
11: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
12: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
13: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
14: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും.

കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദ മത്സരം സമനിലയിൽ. ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിൻ്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4ാം തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗ ദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29, 30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ദി ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന കൃഷിവകുപ്പിൻ്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി T. സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേലാധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണം ഇല്ലെന്നും സമ്പർക്കപ്പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനവ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനവ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 150 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 ആയി. 3646 പേരാണ് അറസ്റ്റിലായത്. 1700

0: 26 ഗ്രാം MDMA-യും 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. മൂന്നാം അലോട്ട്മെൻറ്റ് 28-ന് പ്രസിദ്ധീകരിക്കും. 29, 30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6-ന് ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. കാലിഫോർണിയയിൽ ഗ്രൂപ്പ് ജിയിൽ ഇറാനും ബെൽജിയവും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അറ്റ്ലാന്റയിൽ ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിൽ സൗദി അറേബ്യയെ 4-0 തകർത്ത് സ്പെയിൻ അടുത്ത റൗണ്ടിൽ സ്ഥാനമുറപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗ്രൂപ്പ് എച്ചിൽ ആവേശകരമായ മത്സരത്തിൽ സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറുഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെ കൂടിയാണ് സ്പെയിൻ റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൗദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിനു വേണ്ടി സൂപ്പർ താരം ലെമീൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഒയർ സമാലിന് വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4-ാം ഗോൾ സൗദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും വീറോടെ പൊരുതി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സൗദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിലും മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചൽസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. രണ്ടാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് 10 പേരുമായാണ് ബെൽജിയം മത്സരം പൂർത്തിയാക്കിയത്.
0: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ രണ്ടാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രബാനി നന്ദ, SS സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യുവാണ് മരിച്ചത്. പുളിങ്ങോം വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം പാല പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14-കാരൻ മരിച്ചു. എഡിൻ സുനിൽ എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അഗ്നിശമന സേനയെത്തി പ്രഥമ ശുശ്രൂഷ നൽകി പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ. ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
5: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ഇന്നത്തെ ട്രെയിൻ സമയം ഇന്ന് 6:42 ഷൊർണൂർ കണ്ണൂർ മെമു എക്സ്പ്രസ് 30 മിനിറ്റ് വൈകിയോടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന മറ്റു ട്രെയിനുകളെല്ലാം നിലവിൽ കൃത്യസമയം പാലിക്കുന്നു. റീലഫമിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭയാത്ര ആശംസിക്കുന്നു.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
6: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ്.

0: മൈ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
6: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 107,120 രൂപ.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
6: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
9: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
8: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
9: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
10: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: വെനീസിയ ബാത്ത്വെയർസ്.
12: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
11: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
13: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
14: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
14: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
15: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
14: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് ജൂൺ 22 മലയാളത്തിലെ മുതിർന്ന കവിയും ഗാനരചയിതാവുമായ പൂവച്ചൽ ഖാദറിന്റെ ഓർമ്മദിനം. മലയാള സിനിമാ സംഗീത ലോകത്ത് 50 വർഷത്തിലേറെ കാലം മധുരമേകിയ പൂവച്ചൽ ഖാദറിന്റെ അവസാനകാല രചനകളിലൊന്നാണ് 2023 പുറത്തിറങ്ങിയ മൊത്തത്തി കുഴപ്പ എന്ന ചിത്രത്തിനായി സതീഷ് വിശ്വ ഈണം പകർന്ന് വിധുപ്രതാപും ജ്യോത്സ്നയും ചേർന്നു പാടിയ മഞ്ഞുതുള്ളി മാറിലേന്തി എന്ന ഈ ഗാനം.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിക്കുന്നത്
4: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
6: കണ്ണേ കരളെന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
4: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
6: അതപ്പൊ നന്നായി. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
4: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
7: പുസ്തകങ്ങളെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്രമാത്രം വലിയൊരു ലോകം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇപ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം അത്രമേൽ നമ്മൾ ജീവിതത്തിൽ കണ്ടതിനേക്കാൾ ഏറെ ആളുകളെ തിരിച്ചറിയാനും പല പല മനുഷ്യരെ മനസ്സിലാക്കാനും മനുഷ്യനെ എത്തിപ്പെടാൻ പറ്റാത്ത ലോകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വായന എന്ന വലിയൊരു സാധ്യത മുന്നിൽ ഇങ്ങനെ തുറന്നു കിട്ടിയത് വലിയ അനുഗ്രഹമാണ് എന്ന് തോന്നാറുണ്ട്. പുസ്തകങ്ങൾ എന്ന് പറയുന്ന വലിയ സൗഹൃദം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിൽ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യം ഈ ലോകം എന്ന് പറഞ്ഞ പോലെ സ്വപ്നങ്ങളെ പോലെ തന്നെ പുസ്തകങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവിതം ശൂന്യമായി പോകുമായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിക്കാറുണ്ട്.
3: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് ഗാനരചയിതാവായ നിധീഷ് നടേരി.
7: ജീവിതത്തിൽ വായനയിലേക്ക് എത്തിപ്പെടുന്നത് വീട്ടിൽ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛൻ വായനയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. അച്ഛൻ ജേർണലിസ്റ്റ് ആയിരുന്നു. നടേരി ഗംഗാധരൻ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തക ശേഖരം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നിർബന്ധിച്ച് വായിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. സ്വാഭാവികമായി പുസ്തകങ്ങളെ കാണുകയും അതിലേക്ക് വായനയ്ക്ക് മെല്ലെ മെല്ലെ വരികയും ചെയ്തു. സാധാരണ എല്ലാ കുട്ടികളെയും പോലെ ആ കാലത്ത് ചെറിയ കുട്ടികളുടെ മാസികകൾ തന്നെയാണ് വായിച്ചു തുടങ്ങിയത്. ബാലരമ ബുംബാറ്റ യുറീക്ക എന്നൊക്കെ പറയുന്ന എല്ലാ ആ കാലത്തുള്ള കുട്ടികൾ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. ചെറിയ രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്തൊക്കെ പതിയെ പതിയെ വായന വലിയ പുസ്തകങ്ങളിലേക്ക് മാറുന്നത്. നാട്ടിൽ ആർ കെ സ്മാരക ഗ്രന്ഥശാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാലയമുണ്ട്. അപ്പോൾ അവിടെ വെക്കേഷൻ സമയമാകുമ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഇളയച്ചൻ്റെ മക്കൾ ചേച്ചിമാർ അവരൊക്കെ വരും. അപ്പോൾ വലിയൊരു ടീമുണ്ടാവും. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് സമയം കളിച്ചുനടന്ന് ഓടിക്കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഗ്രന്ഥാലയത്തിൽ പോയി അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുമെന്ന് ഒരു സജഷൻ വീട്ടുകാർ പറയുകയും അങ്ങനെ ഞങ്ങൾ നാട്ടിലെ ആർ കെ സ്മാരക ഗ്രന്ഥാലയത്തിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ മെമ്പർഷിപ്പ് എടുക്കാൻ പോയ ഒരു ദിവസമുണ്ട്. അപ്പോൾ അന്ന് ഇതിനുള്ള ആദ്യമായിട്ടാണ് ഒരുപാട് പുസ്തകങ്ങളുള്ളൊരു സ്ഥലം കാണുന്നത് ആദ്യമായിട്ടാണെന്ന്. അന്ന് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. ആ കൗതുകത്തിൻ്റെ പുറത്ത് അവിടെ കണ്ട പുസ്തകങ്ങൾ എടുക്കുകയും അങ്ങനെ എനിക്ക് തോന്നുന്നു റഷ്യൻ നാടോടി കഥകൾ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സ്വാഭാവികമായി അന്നത്തെ ലൈബ്രറിയനായിട്ടുള്ള ആൾ ഞങ്ങളെ ബാലസാഹിത്യ സെഷനിലേക്ക് നയിച്ചു. അവിടെ കണ്ട ഞങ്ങൾക്ക് ആകർഷണം തോന്നുന്ന കവറുള്ള പുസ്തകങ്ങൾ എന്ന രീതിയിലാണ് ആദ്യത്തെ വായന. അങ്ങനെയാണ് റഷ്യൻ നാടോടി കഥകൾ പോലുള്ള ബാലസാഹിത്യ കൃതികൾ. പിന്നെ നരേന്ദ്രനാഥിൻ്റെ കഥകളാണ് കൂടുതൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ പുസ്തകം തന്നെ ഇഷ്ടപ്പെട്ടു.

തുടങ്ങുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോരോ പുസ്തകങ്ങളായി തെരഞ്ഞുപിടിച്ച് വായിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് വായന മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്ന ഒരു ഹൈസ്കൂൾ കാലത്തൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മൾ ആ ലൈം ലൈറ്റിൽ നിന്നിരുന്ന വലിയ എഴുത്തുകാരിലേക്കൊക്കെ വായന ചെല്ലുന്നത് ആ സമയത്താണ്. അങ്ങനെ അവരുടെ കൃതികളൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ അവരെ തേടി പിടിച്ച് വായിക്കാൻ തുടങ്ങുന്ന ആ സമയത്താണ്. ഇതേ ഗ്രന്ഥശാലയിൽ തന്നെയാണ് അത്തരം പുസ്തകങ്ങൾ തേടി ചെന്നത്. സ്വാഭാവികമായും അന്നത്തെ കാലത്തെ മുഖ്യധാര എഴുത്തുകാരിലൊരാളായിട്ടുള്ള എം ടി വാസുദേവൻ അവർ തന്നെയാണ് എല്ലാ അന്നത്തെ വായനയുടെ അടുത്ത ഘട്ടങ്ങൾ എല്ലാവരും തുടങ്ങി വെച്ചത്. അങ്ങനെയായിരിക്കും ആ രീതിയിൽ ഞാനും എം ടി തന്നെയാണ് വായനൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നാലുകെട്ട് എം ടിയുടെ വായിക്കുന്നു. പിന്നീട് അങ്ങോട്ട് എം ടി പുസ്തകങ്ങൾ മുഴുവൻ തീർക്കുക എന്നുള്ള രീതിയിൽ എല്ലാം തിരഞ്ഞു പിടിച്ച് വായിച്ചു തുടങ്ങുന്നു. ഒ വി വിജയനുണ്ട്, ബഷീർ വരുന്നുണ്ട്. മുഖ്യധാരയിൽ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ എഴുത്തുകാരെയും കവർ ചെയ്ത് ഇങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഷിയാസ് ഉണ്ട്. ഷിയാസാണ് നമ്മൾ കാണാതിരുന്ന മുഖ്യധാരയിലില്ലാത്ത അന്നത്തെ യുവ എഴുത്തുകാരിലേക്ക് അങ്ങനെയാണ് പുസ്തകങ്ങളുണ്ട്. അതാണ് അതും കൂടെ വായിക്കണം എന്ന് അവൻ്റെ ഒരു ഒരു നിർബന്ധത്തിൻ്റെയൊക്കെ പുറത്ത് അവൻ തന്ന ഒന്ന് രണ്ട് സജഷൻസ് വെച്ചിട്ട് യുവ എഴുത്തുകാരുടെ പുസ്തകങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് വി ആർ സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരന് എൻ്റെ ലിസ്റ്റിലേക്ക് വരുന്നത്. പിന്നെ ആ സമയത്ത് ഏറ്റവും എന്നെ ആകർഷിച്ച ടി വി കൊച്ചുബാവയുടെ പുസ്തകത്തിലേക്ക് ഞാൻ എത്തുന്നത്. പ്രിയ, എസ്, സിത്താര, ഗ്രേസി എന്നൊക്കെ പറയുന്ന മാധവിക്കുട്ടൻ എൻ്റെ കഥയ്ക്ക് അതിന് മുമ്പ് വായിച്ച് വിസ്മയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന്. അന്ന് ഒരു വനിത എഴുത്തുകാരിക്ക് എഴുതുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകം മാധവിക്കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അത്ഭുതമായിരുന്നു. അങ്ങനെയൊക്കെ എഴുതത്തിൽ സാധ്യമാകുമോ എന്നുള്ള അത്ഭുതം ഉണ്ടാക്കിയ പുസ്തകമാണ് അതൊക്കെ. അങ്ങനെ ഷിയാസിൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഇങ്ങനെയുള്ളൊരു മുഖ്യധാരയെന്നല്ലാതെ മാറി നിൽക്കുന്ന എഴുത്തുകാരിലൂടെയും വലിയ അത്ഭുതങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും വായനയിൽ നിന്ന് മനസ്സിലാക്കുന്ന. അങ്ങനെയാണ് ആ കൂട്ടത്തിൽ എനിക്ക് കൊച്ചുബാബ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. കൊച്ചുബാബൻ്റെ എല്ലാ പുസ്തകങ്ങളും തിരഞ്ഞുപിടിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് വൃദ്ധസദനം എന്ന് പറയുന്ന നോവല്, ആ നോവല് ഉണ്ടാക്കിയൊരു മാറ്റം, ആ സമയത്തുള്ള സ്ഥിരം എഴുത്ത് പാറ്റേൺ എന്നൊക്കെ മാറിക്കൊണ്ട് വേറൊരു ലോകം അദ്ദേഹം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു കറുത്തഹാസ്യം കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നൊക്കെ അന്ന് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വൃദ്ധസദനത്തിലൊക്കെ അദ്ദേഹം കാണിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എഴുതി വെച്ചു എന്നുള്ള അത്ഭുതം. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലെയും കഥാപാത്രങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ പേരുകളായാലും അവരുടെ സാഹചര്യങ്ങളായാലും ഒക്കെ വളരെ വ്യത്യസ്തമായ വേറൊരു തലത്തിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരുകളായാലും വളരെ വിസ്മയിപ്പിക്കുന്ന പേരുകൾ, ഒന്നങ്ങനെ ഒന്നിങ്ങനെ, പറുദീസയിലേക്കുള്ള പാത, വിരുന്നുമേശയിലേക്ക് നിലവിളികളോടെ എന്നൊക്കെ പറയുന്ന ടൈറ്റിലുകൾ തന്നെ അത്ഭുതമുണ്ടായിരുന്നു, കൗതുകമുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കഥയിൽ നമുക്ക് ആലോചിക്കാതിന് അപ്പുറത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ടൈറ്റിലുകളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊച്ചുബാവ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ്. അതായത് വേറിട്ട് എങ്ങനെ നമുക്ക് സഞ്ചരിക്കാം, ഒരു കഥയുടെ ലോകത്ത് നിൽക്കുമ്പോൾ എങ്ങനെ മൊത്തം ഉടച്ചു വാർത്ത് മറ്റൊരു കഥയുടെ ലോകം ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ അതൊരു സാഹിത്യത്തിൻ്റെ എഴുത്തിൻ്റെ ലോകം സൃഷ്ടിക്കാമെന്ന് മനസ്സിലാക്കുന്നത് കൊച്ചുബാവയിലൂടെയാണ്. പിന്നീടാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അദ്ദേഹം പ്രവാസിയായിരുന്നു. ആ പ്രവാസ കാലഘട്ടത്തിൽ ഉള്ള ചെറിയ ഇടവേളകളിൽ എഴുത്തിനോടുള്ള വല്ലാത്തൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം എഴുതി വെച്ച, ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു സബരിയായിരുന്നു, തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എഴുതിയ പുസ്തകങ്ങളാണ് പിന്നീട് വായിച്ചതെന്നൊക്കെ അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ കഴിയുന്ന ആ സമയത്താണ്. ആ സമയത്ത് തന്നെ എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു പുസ്തകം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം അതുവരെയുള്ള ചരിത്ര പുസ്തകങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമായൊരു പുസ്തകമായിരുന്നു. അങ്ങനെയും ചരിത്രം അവതരിപ്പിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പുസ്തകത്തിലാണ്. സാധാരണ നമ്മളൊന്നും അറിയാതെ പോയ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വലിയ സുപ്രധാനമായിട്ടുള്ളൊരു കാലഘട്ടത്തെ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ, അതിന് മുമ്പ് അതിനുശേഷമുള്ള ഇന്ത്യയുടെ പിറവി, ആ സമയത്തെ ഒരു ഒരാൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന പോലെ ഒരു ചരിത്രത്തെ എങ്ങനെ നാടകീയമായി അവതരിപ്പിക്കാമെന്ന്, അങ്ങനെയും എഴുത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുന്നത് ആ പുസ്തകത്തിലാണ്. അതിപ്പോഴും വായിക്കുമ്പോഴും വളരെ വിസ്മയിപ്പിക്കുന്നൊരു എഴുത്താണ്. അങ്ങനെയുള്ളൊരു ക്രാഫ്റ്റുള്ളൊരു പുസ്തകമാണ്. അതായത് ചരിത്ര സത്യങ്ങളെ കൂടുതൽ വായനക്കാരുടെ മുന്നിൽ ശരിക്കും സംഭവിക്കുന്ന പോലെ ലൈവായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി അനുഭവിച്ച പുസ്തകം അത് സ്വാതന്ത്ര്യവർദ്ധരാത്രിയിൽ. അതെന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. പിന്നെ പുതിയ കാലത്തേക്ക് വരുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ വായന അതിൽ നടക്കുന്നത്, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പൂർത്തിയാക്കിയിട്ടില്ല, വായിച്ചുകൊണ്ടിരിക്കുന്നത് അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ ആണ്. അത് വായിച്ച് ഏകദേശം തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും അരുന്ധതി റോയുടെ കുട്ടിക്കാലം, അമ്മയുമായിട്ടുള്ള ബന്ധം, അരുന്ധതി റോയുടെ മേരി എന്ന് പറയുന്ന അമ്മയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിത്വം, അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ആ സമയത്ത് കുട്ടിക്കാലത്ത് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അമ്മ അവരെ എത്രമാത്രം ജീവിതത്തിലേക്ക് വേറൊരു തലത്തിൽ, ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള വിധവയായിട്ടുള്ള അമ്മ അവർ ഈ കുട്ടികളെയും കൊണ്ട് ആസാമിൽ നിന്ന് ഊട്ടിയിൽ അവരെ
ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ചെറിയ ഒരു വീട്ടിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അവർ ഒരു ജീവിതം നയിക്കുന്നതും ആസ്മാരോഗ്യമായ അമ്മ അവർക്കൊപ്പം പേടിച്ചുള്ള കുട്ടിക്കാലം അതിനുശേഷം ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവങ്ങൾ ഇവിടെ ഒരു സ്കൂൾ അമ്മയുടെ

0: നേതൃത്വത്തിൽ ഒരു കോട്ടയത്തിൽ സ്കൂൾ തുടങ്ങുകയും അത് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂളായി പടിപടിയായി വളരുന്നത് സ്കൂളിലെ കുട്ടിയായിക്കൊണ്ട് തന്നെ കാണാൻ കഴിയുന്നതൊക്കെ അവർ എഴുതി പോകുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്മ മകൾ ബന്ധം ഈ പുസ്തകത്തിൽ ഉടനീളം ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പഴയകാലം അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണ് മദർ മേരി കംസ് ടു മീ. ഞാനിപ്പോൾ വായിക്കുന്നത് ഇപ്പം കഥയിലിപ്പം അടുത്ത് വായിച്ചു കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങൾ ജിൻഷ ഗംഗയുടെ ഓടയും മൃദുലിൻ്റെ കുളയുമാണ്. ഇത് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ പുതിയ തലമുറയിലെ കഥാകൃത്തുക്കൾ പറയുന്ന മനോഹരമായിട്ടുള്ള കഥകൾ അറിയാൻ കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങളാണ്. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ശൈലി, ക്രാഫ്റ്റ്, വേറിട്ട ജീവിത സന്ദർഭങ്ങൾ, അവർ ഇതുവരെ മലയാള കഥയിൽ അടയാളപ്പെടുത്താത്ത മനുഷ്യരുടെ ജീവിത സന്ദർഭങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിൻഷയുടെ പുസ്തകമായാലും മൃദുലിൻ്റെ കുളയിൽ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ആത്മാക്കളുടെ കല്യാണമാണ് ആ പുസ്തകത്തിലെ കുള എന്ന കഥ പറയുന്നത്. ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥയാണത്. ആത്മാക്കളുടെ കല്യാണം നടക്കുമ്പോൾ പോലും അതിലും ജാതി എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ മരിച്ച ആളുകൾ കല്യാണപ്രായമാകുമ്പോൾ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി മരിച്ച മറ്റൊരാളെ ഇണയായിട്ട് അതേ കാലഘട്ടത്തിൽ മരിച്ച മറ്റൊരാളെ കണ്ടുപിടിക്കുകയും അവരെ തമ്മിൽ കല്യാണം കഴിക്കുന്ന ഒരു ചടങ്ങ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരാശയം. അത് അവിടെ കാസർഗോഡുള്ളൊരു ചടങ്ങാണ്. ആ ചടങ്ങിൽ ജാതി ഇടപെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് ആ കഥ പറയുന്നത്. അത് മനോഹരമായിട്ടുള്ള കഥയാണ്. അതൊരു പക്ഷേ സിനിമയായി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കഥയാണ്. ഞാൻ മൃദുലിനെ ഈ സമയത്ത് വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ മൃദുൽ പറഞ്ഞു അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മൃദുൽ പറഞ്ഞു അത് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തായാലും അതൊരു വലിയ സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണ്. എന്തായാലും അത് രണ്ടുമാണ് കഥയിൽ ഇപ്പോൾ വായിച്ചത്. അജയ് മങ്ങാടിൻ്റെ ദേഹം എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കപ്പെട്ട നോവൽ വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൂടുതലിപ്പോൾ ഞാൻ വായനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആത്മകഥാപരമായ പുസ്തകങ്ങൾ, മനുഷ്യരുടെ ജീവിതങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്ന പുസ്തകങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് വായിക്കുന്നത്. ആ രീതിയിൽ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് പൂമ്പാറ്റ ചിറകുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് പി സി പാലൻ എന്ന് പറഞ്ഞ നാടകത്തിൻ്റെ നാടക സംവിധായകനും നാടകത്തും സിനിമ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഗിരീഷ് പി സി പാലത്തിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിനോട് എനിക്കൊരു അടുപ്പം തോന്നാൻ കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സന്ദർഭങ്ങളും നാടും ഒക്കെ ഏകദേശം എനിക്ക് പരിചിതമായതുകൊണ്ട് തന്നെ നമ്മളും കൂടെ കടന്നുപോയ ഒരു കാലത്തെയും നാടിനെയും സന്ദർഭങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാനും അതിനോട് ചേർന്ന് പോകാനും കഴിയുന്നുണ്ട്. മനോഹരമായിട്ടുള്ള തൻ്റെ തന്നെ ജീവിതത്തിലെ ഓർമ്മകളാണ് അദ്ദേഹം എഴുതി പോകുന്നത്. മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. അതേപോലെ തന്നെ പ്രസാദ് കൈതക്കലിൻ്റെ പൊരിവെയിലും പെരുമഴയിലും എന്ന് പറയുന്ന പുസ്തകം രണ്ടും തന്നെ അത് പേരാമ്പ്ര ആ ഭാഗത്തുള്ള നാട്ടുമ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് പറഞ്ഞു പോകുന്നത്. ആ അക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹം കടന്നുപോയ ജീവിത സാഹചര്യങ്ങളൊക്കെ വരുന്ന രസകരമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ ഈ രണ്ട് പുസ്തകത്തിലുള്ളത് കൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ, എഴുത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളോടൊരു അടുപ്പം തോന്നുന്നുണ്ട്. കൂടുതൽ നമ്മൾ അറിയാത്ത മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് രണ്ട് പുസ്തകത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇത് രണ്ട് പുസ്തകങ്ങളാണ് ഇപ്പോൾ ആ വിഭാഗത്തിൽ വായനയിലുള്ളത്. എന്ത് തന്നെയായാലും എൻ്റെ വായന വലിയ രീതിയിലുള്ള പരന്നൊരു വായനക്കാരനല്ല. ഒരുപാട് വായന ഇപ്പോൾ കുറഞ്ഞിട്ടുമുണ്ട്. പഴയ പോലെ വലിയ നോവലുകളൊന്നും വായിച്ചു തീർക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അത്രമാത്രം ഫോക്കസ് ചെയ്ത് ഇപ്പം വായിക്കാൻ കഴിയുന്നില്ല. അതൊരു പക്ഷേ നമ്മുടെ പരിമിതിയാണോ അല്ല കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ എന്നറിയില്ല. എന്ത് തന്നെയായാലും നോവലിൽ വായന ഇപ്പോൾ കുറയുകയും ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വായന നമ്മളെ എന്തായാലും പുതിയ മനുഷ്യരെയും പുതിയ ലോകങ്ങളെയും പുതിയ സാധ്യതകളെയും നമ്മളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന വലിയൊരു മേഖലയാണ് ഈ വായനയെ. ജീവിതത്തോടെ എല്ലാവരും കഴിയുന്നത്ര ഒരുപാട് തിരക്കുകൾ, പ്രശ്നങ്ങളൊക്കെ ഉള്ള ജീവിതത്തിലും കുറച്ച് സമയമെങ്കിലും വായനയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ വലിയ രീതിയിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതകാലത്തേക്കാൾ കൂടുതൽ കാലം ജീവിച്ച പോലെ അത്രയും ലോകങ്ങളിലൂടെ സഞ്ചരിക്കാനും അത്തരത്തിൽ ഒരുപാട് ജീവിതത്തിൽ പരിചയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ പരിചയപ്പെടാനുള്ള ഒരു അവസരം നമുക്ക് മുന്നിൽ വായന തുറന്നു തരും എന്നുള്ളത് സത്യമാണ്.
1: ഞാൻ എന്റെ വായന. ഗാനരചയിതാവായ നിധീഷ് നടേരിയാണ് ഇതുവരെ സംസാരിച്ചത്.
2: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
3: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
4: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള

0: സേവനം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: തലകറക്കം കൊണ്ട് പൊറുതിമുട്ടി, ധൈര്യമായി ഒന്നും ചെയ്യാൻ വയ്യ, ഇയർ ബാലൻസ്, പ്രഷർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യാ?
6: പരിഹരിക്കാം. ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമൽ, മാവർ റോഡ്, കോഴിക്കോട്.
2: അപൂർവ ഗാനം.

1997 പുറത്തിറങ്ങിയ വൺസ് മോർ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയും മകനും ഒരുമിച്ച് സ്വരമണിഞ്ഞ ഗാനം എന്ന അപൂർവത ഈ ഗാനത്തിനുണ്ട്. നടൻ വിജയും അമ്മ ശോഭാ ചന്ദ്രശേഖറും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. വരികൾ വൈരമുത്തുവിൻ്റേത്, സംഗീതം ദേവാ.

0: കേക്കണ്. വെനീഷ്യയുടെ ലുക്ക്, വെനീഷ്യയുടെ കളറ്, വെനീഷ്യയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സിലായി, ഏതാണ് ഈ വെനീഷ്യ?
1: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീഷ്യയുടെ കാര്യം നമ്മള് പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീഷ്യ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
2: വെനീഷ്യ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയേഴ്സ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
7: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഇനി കാഴ്ച ക്ലിയർ ആകും.
8: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: പാചകം ചെയ്യാനും പാചകക്കുറിപ്പുകൾ പറഞ്ഞുകൊടുക്കാനും വലിയ താല്പര്യമാണ്. പക്ഷേ പല നിർദ്ദേശങ്ങളുടെയും ഇംഗ്ലീഷ് വാക്കുകൾ അറിയാത്തത് ഒരു കീറാമുട്ടിയാണ്. വിഷമിക്കണ്ട, നമുക്ക് പരിഹാരമുണ്ടാക്കാം. തേങ്ങ ചിരവാതെ എന്ത് പാചകമല്ലേ. തേങ്ങ ചിരവുക എന്നതിന് സ്ക്രേപ്പ് കോക്കനട്ട് എന്നാണ് പറയുക. SCRAPE സ്ക്രേപ്പ് എന്നാൽ ചിരവുക, ചുരണ്ടുക. അപ്പോ ചിരവയ്ക്ക് എന്താ പറയാ? കോക്കനട്ട് സ്ക്രേപ്പ് ആണ് ചിരവ. COCONUT കോക്കനട്ട്. SCRAPER സ്ക്രേപ്പ്, കോക്കനട്ട് സ്ക്രേപ്പ്. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണമെങ്കിൽ ക്യാരറ്റ് ചീവിയെടുക്കണം, ചീവുക. ഗ്രേറ്റ്, GRATE ഗ്രേറ്റ് എന്നാൽ ചീവുക. ക്യാരറ്റ് ചീവുക എന്നതിന് ഗ്രേറ്റ് ക്യാരറ്റ്സ്. ചീവുന്ന ഉപകരണം ഗ്രേറ്റർ, GRATER ഗ്രേറ്റർ. പച്ചക്കറി ആയാലും മീനായാലും മുറിക്കാതെ എന്തെങ്കിലും ഉണ്ടാക്കാനാവുമോ? മുറിക്കുക, കട്ട് അല്ലെങ്കിൽ ചോപ്പ്, CHOP ചോപ്പ്. കട്ട് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ചോപ്പ് വെജിറ്റബിൾസ്. ബിരിയാണിക്ക് കുറച്ച് സവാള അരിയണം, അരിയുക, സ്ലൈസ്, SLICE സ്ലൈസ്. സവാള അരിയുക, സ്ലൈസ് അനിയൻസ്. സവാള നേരിയതായി അരിയുക, തിൻലി സ്ലൈസ് ദി അനിയൻസ്. അരിയുന്നതിനുള്ള ഉപകരണമാണ് സ്ലൈസർ, SLICER സ്ലൈസർ. ഇതുകൊണ്ടൊന്നും പാചകമായിട്ടില്ല. വി വിൽ മീറ്റ് അഗൈൻ വിത്ത് മെനി മോർ വേർഡ്സ് ടു എൻറിച്ച് ആർ കിച്ചൺ വൊക്കാബുലറി.
6: You are listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
7: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
10: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
11: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
10: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
12: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
13: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
14: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
15: യോഗയുടെ

0: പ്രാധാന്യം കുട്ടികളിലും സ്ത്രീകളിലും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ PES സ്കൂളിലെ ഭാഷാ അധ്യാപികയും യോഗ പരിശീലകയുമായ ശ്രീമതി സിന്ധു PU.
1: സ്കൂളുകളിൽ യോഗ നിർബന്ധമാക്കണം. തീർച്ചയായിട്ടും നമ്മൾ അത് അനുഭവിച്ചറിയുകയാണ് വേണ്ടത്. ഞാൻ പല ക്ലാസ്സുകളിൽ ക്ലാസ് എടുക്കാറുണ്ട്. അവിടെയൊക്കെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അവർക്ക് ഏകാഗ്രതയില്ല, ഇരുത്തം കിട്ടാത്ത ഒരവസ്ഥ, അധ്യാപകർ പറയുന്നത് ശ്രദ്ധയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇതിലേക്കൊക്കെ അവരെ നയിക്കാനുള്ള ഒരുപാട് നല്ല നല്ല ടെക്നിക്കുകൾ യോഗയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കായോത്സർഗ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിംഗ് മെഡിറ്റേഷനുണ്ട്. ഒരു മിനിറ്റ് നേരം മാത്രമേ അതിനാവശ്യമുള്ളൂ. എഴുന്നേറ്റ് നിർത്തിച്ച് അവരോട് കണ്ണടച്ച് നിന്ന് കഴിഞ്ഞ് അവരുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നത് എത്ര പ്രാവശ്യം എന്ന് എണ്ണാൻ അവരോട് പറയാം. അപ്പോൾ ആദ്യമാദ്യം കുട്ടികളിൽ ചിലർക്ക് 48, 28 അങ്ങനെയൊക്കെ വന്നേക്കാം. നിത്യപരിശീലനത്തിലൂടെ അത് നമുക്ക് 48 എന്നുള്ളത് 8 കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അവരങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ അവരുടെ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശരീരത്തെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് തന്നെ. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ തീർച്ചയായും അവരുടെ ഏകാഗ്രത വർദ്ധിക്കും. ഇത് ഞാൻ ക്ലാസ്സുകളിൽ ചെയ്യിച്ച് തെളിയിച്ച സംഭവമാണ്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കാൻ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കണ്ണടച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ കണ്ണ് അനങ്ങുന്നത് എത്ര പ്രാവശ്യം എന്നെണ്ണുക. ആദ്യമൊക്കെ നമുക്ക് എണ്ണാൻ പോയിട്ട് കണ്ണടക്കാൻ തന്നെ പ്രയാസമായിരിക്കും. ദിവസവും നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിലെ ആ അനക്കം, ചലനം. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ദിവസവും പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ആ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇനി പരീക്ഷയെ നേരിടാൻ പോകുന്ന കുട്ടികൾ, +2 ക്ലാസ്സുകളിലൊക്കെ 10th പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് യോഗ നിദ്ര പോലുള്ള വിശ്രമം അവസ്ഥ, ആ വിശ്രമാവസ്ഥ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിൻ്റെ ഭാരം ലഘൂകരിക്കാൻ വളരെയധികം ഉപകാരപ്രദമാണ്. ഈ പറഞ്ഞ ആസനങ്ങളോടൊപ്പം തന്നെ പ്രാണായാമം, പ്രാണായാമം ചെയ്യിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതിൽ പ്രധാനമായിട്ടും ഭ്രാമരി പ്രാണായാമം എന്നുള്ളൊരു പ്രാണായാമം, അത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കും, ഏകാഗ്രത വർദ്ധിക്കും. അപ്പോൾ ദിവസവും കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ശാരീരിക അസ്വസ്ഥതകളും മാനസിക സംഘർഷങ്ങളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ആർത്തവ വിരാമത്തിന് തൊട്ട് മുമ്പും പിമ്പുമുള്ള ദിനങ്ങളൊക്കെ. കുറച്ച് വർഷങ്ങളോളം, ഏതാണ്ട് ഒരു 40 ശേഷം എന്ന് തന്നെ പറയാം, അങ്ങനെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദനകൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. ആർത്തവ വിരാമം എന്നത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അത് നമുക്ക് ആർക്കും തന്നെ മാറ്റിമറിക്കാനും സാധ്യമല്ല. അത് പ്രധാനമായിട്ടും ആ സമയങ്ങളിൽ മിക്കവാറും സ്ത്രീകളിൽ കാൽമുട്ട് വേദന, സന്ധി വേദന മുതലായ വേദനകളും അതോടൊപ്പം മനസ്സിലെ വിഷമങ്ങൾ, ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ആയി മാറാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം സ്ത്രൈണ ഹോർമോണായ ഈസ്ട്രജൻ്റെ അളവ് ഒരു പരിധിവരെ കുറയുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സന്ധികളിൽ കാണുന്ന ഒരു സിനോവിയൽ ഫ്ലൂയിഡ് വറ്റുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ എല്ലാ സന്ധികളിലും ചലനങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഇത് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. അവിടെ ലൂബ്രിക്കൻ്റ് ആവും നമ്മൾ മൂവ്മെൻറ്റ്സ്, സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്ത് ചെറിയ ചെറിയ ആസനങ്ങളൊക്കെ ചെയ്ത് അവരുടെ ആ സന്ധികളിലുണ്ടാകുന്ന വേദനകളൊക്കെ മാറ്റുക. ശരീരത്തിന് വേദനകൾ മാറിക്കഴിയുമ്പോൾ തന്നെ മനസ്സിനും ചെറിയൊരു ഉല്ലാസം വരുന്നു. അതോടൊപ്പം കപാലഭാതി പോലുള്ള പ്രാണായാമങ്ങൾ, ധ്യാനമുറകൾ എന്നിവയൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരവസ്ഥയിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കാം. ഞാനും ഒരു സ്ത്രീയാണ്, ഞാനും ആ ഒരവസ്ഥയൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് യോഗ വളരെയധികം ഉപകാരപ്രദമാണെന്ന് തന്നെ നമുക്ക് പറയാം.
0: കുട്ടികളിലും സ്ത്രീകളിലും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീമതി സിന്ധു PU.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യുറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
3: ക്യുറാസ്.

0: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: രക്തപുഷ്പം എന്ന നാടകത്തിൽ നിന്നൊരു ഗ്രാമഫോൺ ഗാനം. എസ് ജാനകിയാണ് ഗായിക. ഫാദർ അഗസ്റ്റിൻ കപൂച്ചിൻ എഴുതിയ വരികൾ സംഗീതാത്മകമായി ചിട്ടപ്പെടുത്തിയത് കുമരകം രാജപ്പൻ.

0: രക്തപുഷ്പം എന്ന നാടകത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രചന ഫാദർ അഗസ്റ്റിൻ കപൂച്ചിൻ, സംഗീതം കുമരകം രാജപ്പൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: 2024 ജൂലൈ. കേരളത്തിന്റെ കണ്ണീരായി വയനാട് മാറിയ അതേ രാത്രിയിൽ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ വിലങ്ങാടും പ്രകൃതി ദുരന്തം വിതയ്ക്കുകയായിരുന്നു. ഉരുൾപൊട്ടിയൊഴുകിയ മലവെള്ളപ്പാച്ചിൽ ആ നാടിന്റെ സ്വപ്നങ്ങളെയും സമ്പാദ്യങ്ങളെയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി. വൻ പാറക്കൂട്ടങ്ങളും മരങ്ങളും മലവെള്ളത്തിനൊപ്പം ജനവാസ മേഖലയിലേക്ക് ഇരച്ചുകയറി. വീടുകൾ തകർന്നു, പാലങ്ങൾ ഒലിച്ചുപോയി, കച്ചവട സ്ഥാപനങ്ങൾ നശിച്ചു, കൃഷിയിടങ്ങൾ ഇല്ലാതായി. വലിയൊരു ദുരന്തമാണ് വിലങ്ങാട് നേരിട്ടത്. വയനാട്ടിലെ പോലെ ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നത് മാത്രമായിരുന്നു ആശ്വാസം. പക്ഷേ ജീവൻ കയ്യിൽ കിട്ടിയിട്ട് ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വിലങ്ങാടുകാർ. ഉരുൾപൊട്ടൽ ബാധിച്ച വിലങ്ങാടിനായി വിലങ്ങാട് പാക്കേജ് എന്ന പേരിൽ 5 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ ഈ ബജറ്റിൽ. വിലങ്ങാടിന്റെ പുനർനിർമ്മാണം എങ്ങനെയാവണമെന്ന് വിശദീകരിക്കുന്നു വിലങ്ങാട് പ്രദേശം ഉൾപ്പെടുന്ന വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ.
1: വിലങ്ങാട് പേജ് 5 കോടി രൂപ അവിടുത്തെ ആവശ്യങ്ങളുമായി തട്ടിക്കുമ്പോ വളരെ കുറഞ്ഞ ഒരു എമൗണ്ടാണ്. നേരത്തെ തന്നെ അവിടെ കുറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ പുഴ വൃത്തിയാക്കാൻ വേണ്ടി മാത്രം 8 കോടി രൂപ കഴിഞ്ഞ ഗവൺമെന്റ് അനുവദിച്ചിരുന്നു. 49 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിരുന്നു. ഇങ്ങനെ ഒട്ടേറെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വിലങ്ങാട് പിന്നെ ഇനിയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കാനുണ്ട്. കുറെ പേരെ ഇനിയും അവിടുന്ന് മാറ്റി മറ്റു സ്ഥലങ്ങളിൽ താമസിപ്പിക്കാനുണ്ട്. ഇതിന് ഒരു 100-200 കോടി രൂപയെങ്കിലും വേണ്ടി വരും. അവിടെയാണ് കേവലം 5 കോടി രൂപ വകയിരുത്തിയത്. അതുകൊണ്ട് വിലങ്ങാടിന്റെ ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.
0: കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, കർഷകർക്ക് തങ്ങളുടെ കൃഷിഭൂമികളിലേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ നാട്ടിൽ ആദ്യം തയ്യാറാവേണ്ടത് പാലവും റോഡും ആണെന്ന് പറയുന്നു പ്രദേശവാസിയായ ബീന.
2: നമ്മുടെ ഇപ്പൊ ഉരുള് പൊട്ടിയ ഒരു ചിരിയിൽ ഒരു വെറും മണ്ണ നിരത്തിയൊരു റോഡാ. അത് മഴ വരുമ്പോ ഒഴുകി പോകും. അപ്പൊ ആ അതിനപ്പുറത്തോട്ട് 300-400 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഈ റോഡ് റെഡി ആയില്ലെങ്കിൽ, ഈ പാലം റെഡി ആയില്ലെങ്കിൽ അവിടുന്ന് കൊച്ചു മക്കളടക്കം സ്കൂളിൽ വരുന്നതാ. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അർജന്റായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് റോഡും പാലമാണ്. പിന്നെ ഈ ഉരുള് പൊട്ടിയതിന്റെ താഴെ 10-41 കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. മഴ വരുമ്പോ ക്യാമ്പിൽ പോവുക, മഴ കഴിയുമ്പോ തിരിച്ചു വീട്ടിൽ വരിക, അങ്ങനെ താമസിക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട്. അവർക്ക് പുനരധിവാസം വേണം, പോരാതെ അതിനേക്കാളും അർജന്റാണ് ഞങ്ങൾക്ക് റോഡും പാലവും. റോഡും പാലവും നിലവിൽ വന്നാലാണ് ഈ അങ്ങോട്ടുള്ള ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക്, ഞങ്ങളുടെ പറമ്പുകളിൽ പോകാനും ഞങ്ങൾക്ക് കൃഷി ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കണമെങ്കിൽ തന്നെ റോഡും പാലം അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് ഉരുള് പൊട്ടിയവർ ഇവിടുന്ന് മാറിയാൽ തന്നെ ബാക്കി കുറെ വീടുകളില്ലേ, കുറെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നില്ലേ, അവർക്ക് സംരക്ഷണം വേണം. അതുപോലെ ഞങ്ങൾക്ക് പോയവർക്ക് വീട് കിട്ടുകയും ചെയ്യണം. അതിന് 5 കോടി ഒന്നും ആവില്ല. അത് അടിയന്തരമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ഉരുള് പൊട്ടിയതിന്റെ മുകളിൽ വലിയ പാറകൾ ഇനിയും നിൽക്കുന്നുണ്ട്. അതെല്ലാം വരുന്നതിന് മുമ്പ്, അടുത്ത മഴയ്ക്ക് മുമ്പ് അതിന്റെ താഴെ താമസിക്കുന്ന വീട്ടുകാരെ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്ത് വേഗം മാറ്റി താമസിപ്പിക്കണം. അത് ഏറ്റവും അർജന്റ്. നമ്മുടെ ഇപ്പൊ ഈ മഞ്ഞച്ചീലി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഒഴുകിപ്പോയി. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ ഉപജീവന മാർഗം മൊത്തം ഒഴുകിപ്പോയി. നമ്മുടെ വീടിന്റെ ബേക്ക് വശം നമ്മളൊരു വലിയൊരു വീട് പോലെ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തായിരുന്നു നമ്മൾ ഈ വെള്ളപ്പോ ഇടിയപ്പോ കൊണ്ടാക്കിക്കൊണ്ടിരുന്ന ഷെഡായിരുന്നു. അതിന്റെ ഉപകരണങ്ങൾ കംപ്ലീറ്റ് ഒഴുകിപ്പോയി. അതിനൊന്നും ഒരു ആനുകൂല്യം ഇതുവരെ സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടത്തിൽ മുന്നോട്ട് പോക്കെ. നമുക്ക് 10-15 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഒഴുകിപ്പോയത്. അതൊന്നും ശരിക്കും പെട്ടെന്ന് നമുക്ക് അത് നികത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുപോലെ കട പോയ ആൾക്കാരുണ്ട്. അതുപോലെ ചായക്കടയുണ്ടായിരുന്നു, അതുപോലെ കോഴിക്കാൾ ഉണ്ടായിരുന്നു, പലചരക്ക് കട ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴുകിപ്പോയി. ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അതെല്ലാം ഈ മഞ്ഞച്ചീലി എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ആ ഭാഗത്ത് ഒഴുകിപ്പോയ സാധനങ്ങളാണ്. അവരൊക്കെ ഇനി ഒന്ന് നാട്ടിൽ എടുക്കണമെങ്കിൽ വ്യവസായ യൂണിറ്റോ വ്യാപാര യൂണിറ്റോ ഒക്കെ ശ്രമിക്കാൻ നടക്കും. അതിനൊക്കെ ഇനി കാലതാമസം ഉണ്ടാകും. പക്ഷെ പടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്.
0: വിലങ്ങാടിന്റെ പുനർനിർമ്മാണ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ആദ്യ ടോക്കൺ മാത്രമാണ് ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച തുകയെന്ന് പറയുന്നു വിലങ്ങാട് വാർഡ് മെമ്പർ ഷെബി സെബാസ്റ്റ്യൻ.
3: ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് റോഡുകളും പാലങ്ങളും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. 6-7 പാലങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. അതിൽ ഒരു പാലം ടെൻഡറായി. മറ്റു പാലങ്ങൾ PWD മേഖലയിൽ നിരവധിയായ ഫണ്ട് ആവശ്യമാണ്. അത് ഓരോന്നും ടെൻഡർ ആയിക്കൊണ്ടിരിക്കുന്നു, ഓരോന്നും അതിന്റെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പാലങ്ങളും റോഡുകളുമാണ് ഏറ്റവും ആദ്യം ശരിയാവേണ്ടതായിട്ടുള്ളത്. അതുപോലെ ഒരു വലിയ ഉരുൾപൊട്ടിയ ഒരു പ്രദേശമാണ് മഞ്ഞച്ചിളി എന്ന് പറഞ്ഞൊരു പ്രദേശം. ആ പ്രദേശത്ത് ഉരുൾപൊട്ടി വന്ന 2 ഉരുൾപൊട്ടിയ ചെളികൾ അടുത്തെടുത്തിട്ടുണ്ട്. അതിന്റെ നടുവിൽ ഒരു 10-35 കുടുംബങ്ങൾ

0: ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരെ അടിയന്തരമായിട്ട് മാറ്റി പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 70 കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ വീട് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അവർക്കുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആ ആളുകൾക്ക് പുനരധിവാസമുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്നാണ് MLA ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ വിലങ്ങാട് മേഖലയിൽ കാർഷിക മേഖലയാണ്, കർഷക ഭൂമി വെച്ചുകൊണ്ട് ഈട് വെച്ചുകൊണ്ട് ലോൺ എടുത്ത നിരവധി ആളുകളുണ്ട്. അപ്പം ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നുണ്ട് ആളുകൾക്ക്, ഈ ദുരന്ത ബാധിതരായ ആളുകൾക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അതിനൊരു ഫണ്ട് വകയിരുത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് MLAയോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് വ്യാപാര മേഖലയാണ്. ഒരു 12 വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചുപോയിട്ടുണ്ട്. അതിലെ സ്റ്റോക്ക് മുഴുവൻ കുത്തിയൊലിച്ചു പോയിട്ടുണ്ട്. അതുപോലെ 40 കടകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇവർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നൊരു പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കൃഷിഭൂമി, ഒരുപാട് ഭൂമി ഇതിന് ഒലിച്ചു പോയിട്ടുണ്ട്, വാഷൌട്ടായിട്ട് പോയിട്ടുണ്ട്. അവർക്കും ലഭ്യമായ അപേക്ഷകൾ ഇനിയും ഉള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവർക്കും കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സംഖ്യയാണെന്നും ഇനിയും അത് വർദ്ധിപ്പിക്കുമെന്നും ഓരോ മേഖലയിലും പ്രപ്പോസൽ തയ്യാറാകുന്നതിനനുസരിച്ച് എത്രത്തോളം എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് ഫണ്ട് വേണമെന്നുള്ളത് നോക്കിയിട്ട് ആ ഫണ്ട് അനുവദിച്ചു തരും എന്നാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ശ്രീ KN അഭിജിത്ത് MLA അറിഞ്ഞിട്ടുള്ളതും ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതും.
1: വടകര RDO പ്രസീൽ പാലേരിക്കാണ് വിലങ്ങാട് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല. പുനരധിവാസവും നഷ്ടപരിഹാരവും ആയി ബന്ധപ്പെട്ടുവന്ന പരാതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും താമസിയാതെ നടപടികൾ ഉണ്ടാകുമെന്നും പറയുന്നു വിലങ്ങാട് പദ്ധതികളുടെ നോഡൽ ഓഫീസർ കൂടിയായ അദ്ദേഹം.
2: അവിടെ നഷ്ടപരിഹാരം ഇനി കൃത്യമായി ലഭിക്കാത്ത ആളുകളുണ്ട് എന്നുള്ളത് ഒരു വിഷയമുണ്ട്. അതൊക്കെ ആണ് പരിശോധിക്കുന്നത്. പുനരധിവസിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ കുറച്ച് പരാതികളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചിട്ട് അതിന് നടപടിയെടുക്കുന്നുണ്ട്. പിന്നെ പാലങ്ങളുടെ വിഷയമുണ്ട്, തകർന്ന പാലങ്ങളുണ്ട്, അതിന്റെ പുനർനിർമ്മാണത്തിന്റെ സംഗതി നടക്കുന്നുണ്ട്. പിന്നെ നദി സംരക്ഷണ ഭിത്തിയുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉള്ള ഒരാഴ്ചയാണ് അവിടെ ഒരു ഷെൽട്ടർ, ഒരു ആശ്വാസ കേന്ദ്രം വേണമെന്നുള്ളത്, ഷെൽട്ടർ വേണമെന്നുള്ളത്, അതിന്റെ സ്ഥലം കണ്ടെത്തുന്നുണ്ട്. അത് ആ പ്രദേശത്ത് തന്നെ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ പരിക്ക് ജനങ്ങൾക്ക് ആശ്വാസം വരാൻ കാര്യത്തിൽ അവിടെ തന്നെ ഏറ്റവും അടുത്തുള്ള ഒരു സുരക്ഷ കേന്ദ്രമുള്ള കണക്ക് അതിന്റെയും പരിഗണനയിലുണ്ട്. കച്ചവടസ്ഥാനങ്ങളിലെ നഷ്ടത്തിനൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒരു സംയുക്ത പരിശോധന കഴിഞ്ഞ 20 നടന്നിട്ടുണ്ട്. പാസ്താറും പഞ്ചായത്തും ഇൻഡസ്ട്രീസ് വകുപ്പൊക്കെ ചേർന്നിട്ടുള്ള ഒരു പരിശോധന കഴിഞ്ഞ 20 നടന്നിട്ടുണ്ട്. അപ്പൊ ഈ വകുപ്പുകളുടെ ഒരു കണക്കുകൾ ഏകോപനം ഇല്ല, വ്യത്യസ്തം ഉണ്ടായിരുന്നു. അതൊക്കെ അവർ പരിഹരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിരുന്നു കഴിഞ്ഞ 20 സംയുക്ത പരിശോധന.
1: കഴിഞ്ഞ ദിവസവും വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ നിന്ന് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടിരുന്നു. ബജറ്റ് പ്രഖ്യാപനങ്ങൾ വെറും കടലാസിലൊതുങ്ങാതെ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ വിപുലമായ പദ്ധതികളാണ് ഈ നാടും ജനപ്രതിനിധികളും ചേർന്ന് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ദുരന്തങ്ങൾ മനുഷ്യനെ തളർത്തിയേക്കാം, പക്ഷേ ഞങ്ങൾ തോൽക്കില്ല എന്നതിന്റെ നേർസാക്ഷ്യമായി നഷ്ടങ്ങളിൽ നിന്ന് പുതിയൊരു നാളേക്ക് പുനർജനിക്കുക തന്നെ ചെയ്യും വിലങ്ങാട്. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
4: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
7: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
8: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്.
9: സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
10: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

അത്ര പ്രചാരത്തിലില്ലാത്തതും എന്നാൽ വളരെ പ്രചാരത്തിലുള്ളതാണെന്ന് തോന്നിക്കുകയും ചെയ്യുന്ന ഒരു രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കർണാടക സംഗീതത്തിൽ രസികരഞ്ജിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാതരാഗത്തിലാണ് ഈ ഗാനം ചെയ്തിരിക്കുന്നത്. മോഹന രാഗത്തിൽ നിന്ന് ഈ രാഗത്തിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ചതുർചതുരിഷഭത്തിൽ നിന്ന് ശുദ്ധ ഋഷഭമായി എന്ന് മാത്രം.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് റാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
4: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഓരോ പാട്ട് ഹിറ്റാകുമ്പോഴും എല്ലാം ഭഗവാന്റെ കടാക്ഷം എന്ന് ദക്ഷിണാമൂർത്തി സ്വാമി പറയുന്നത് പോലെ, ഓരോ ഗാനവും ചിട്ടപ്പെടുത്തുമ്പോൾ മനസ്സിൽ താൻ ഉൾക്കൊള്ളുന്ന ആ മഹാഗുരുവിന്റെ സാന്നിധ്യം ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയാണ് രാജയുടെ ഉള്ളിൽ നിറയുന്നത്. അത് പിന്നീട് രാഗങ്ങളായി, താളങ്ങളായി, സംഗീതമായി.

അനർഗളം ഒഴുകി വരുന്നു. മഴയാണ് പശ്ചാത്തലമെങ്കിൽ അങ്ങനെ മഴയുടെ ആ തണുപ്പ് ശ്രോതാക്കളിലേക്ക് അനുസ്യൂതം പ്രവഹിക്കും. ചിത്രം രാജ കയ്യെ വെച്ച, പാടിയത് യേശുദാസും.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല സമർപ്പിക്കുന്നത്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
8: ഹിന്ദുക്കളാണേൽ അമ്പലത്തിന്റെ അടുത്തും കൂടി അവനെ നടത്തൂലായിരുന്നു. ബ്രാഹ്മണര് വഴിയേ വന്നാൽ 72 ചുവട് മാറി നിൽക്കണം. നായര് വരുമ്പോ 48 ചവിട്ടടി മാറണം. ചോവോനാണേല് 40 ചുവട്. പറയനും പൊലയനും അങ്ങോടും ഇങ്ങോടും തീണ്ടിയാല് 3 കുളത്തിൽ 3 വട്ടം കുളിക്കണം. എങ്ങനെയുണ്ട്? ദൂരേന്ന് തമ്പ്രാം വരണ കാണുമ്പോ തൊട്ടെ ഓഹോയ് എന്നു കൂകി അറിയിച്ചോണം, അല്ലേ കളിമാറും. സായൂനും നസ്രാണി പാതിരിമാർക്കും അത്രയും വേണ്ടല്ലോ. അന്നൊക്കെ പെലേമാര് കെട്ടിയോനും കെട്ടിയോളും കൊണ്ട് 200 പണം വരെ വിലയുണ്ട്. ഒരു തമ്പ്രാം വേറെ തമ്പ്രാന് കൈമാറുമ്പോൾ കൊടുക്കണത് ഒകേണത്.

വിലയനും പറയാനും ഒരു പുല്ലും കിട്ടൂല. കെട്ടിയോനെയും കെട്ടിയോളെയും ഒന്നിച്ചാണ് വിൽക്കണത്. കൊച്ചുങ്ങളെ വേറെ വെക്കും. 6 രൂപയ്ക്കും 18 രൂപയ്ക്കും ഇടയിലാണ് കൊച്ചുങ്ങളുടെ വില. അടിമയ്ക്ക് കിട്ടണ കൂലി എന്താണെന്ന് കേൾക്കണാ. ആഴ്ചയിൽ ഒരിക്കൽ 2 അടം കഴിയും നെല്ല്. ഒരാണ്ട് കൂടുമ്പോൾ 1 മുണ്ടു കൊടുക്കും. അത് അതേപടി കൊടുക്കാൻ പാടില്ല. അതേല് തീട്ടവും മൂത്രവും ചെളിയും പുരട്ടി കൂറയാക്കിയിട്ട് വേണം കൊടുക്കാൻ. അടിമനെ എങ്ങനെ വേണേലും ശിക്ഷിക്കാം, തല്ലാം, കൊന്നാലും കേസില്ല. പണിയെടുത്ത് പണിയെടുത്ത് വാദവും വസൂരിയും കോളറേമൊക്കെ പിടിച്ച് ഒടുക്ക അടിമ ചാകും. ചാകുമ്പോൾ നല്ല മനസ്സുള്ള തെമ്പറാക്കന്മാർ കോടിമുണ്ടും വെളിച്ചെണ്ണയും കൊടുത്ത് വിട്ടാലായി. കിട്ടണത് ലാഭം. ഉള്ളത് പറയാമല്ല, പറങ്കി സാഹിയുണ്ട് കൂടെ വന്ന കറുമ്പം കാപ്പിരി അടിമയ്ക്ക് അവൻ്റെ വീട്ടിൽ കയറി പെരുമാറാം, അടുത്ത് നിൽക്കാം. തീണ്ടലും തൊടലും ഇല്ലെങ്കിലും ബാക്കി കാര്യമൊക്കെ ഇവിടുത്തെ പോലെ തന്നെ.

0: ചെളിയും പുരട്ടി കൂറയാക്കിയിട്ട് വേണം ഉടുക്കാൻ. അടിമനെ എങ്ങനെ വേണേലും ശിക്ഷിക്കാം, തല്ലാം, കൊന്നാലും കേസില്ല. പണിയെടുത്ത് പണിയെടുത്ത് വാതവും വസൂരിയും കോളറയുമൊക്കെ പിടിച്ച് ഒടുക്ക അടിമ ചാകും. ചാകുമ്പോ നല്ല മനസ്സുള്ള തെമ്പറാക്കന്മാര് കോടിമുണ്ടും വെളിച്ചെണ്ണയും കൊടുത്ത് വിട്ടാലായി, കിട്ടണത് ലാഭം. ഉള്ളത് പറയാമല്ല, പറങ്കി സായുണ്ട് കൂടെ വന്ന കറുമ്പം കാപ്പിരി അടിമയ്ക്ക് അവന്റെ വീട്ടിൽ കയറി പെരുമാറാം, അടുത്ത് നിൽക്കാം. തീണ്ടലും തൊടലും ഇല്ലെങ്കിലും ബാക്കി കാര്യമൊക്കെ ഇവിടത്തെ പോലെ തന്നെ. ഒടുക്കം ചാകണ നേരത്ത് കറുമ്പന്റെ ചങ്കിൽ കത്തികയറ്റിക്കൊന്ന് പ്രേതമാക്കും. സായു കട്ടുണ്ടാക്കിയ മുതലിന് കാവല് നിൽക്കാൻ എങ്ങനെയുണ്ട്? സായുവാണേലും തമ്പ്രാനാണേലും കണക്ക് തന്നെ. അച്ഛാ, അച്ഛാ! ഫ്രാൻസീസ് പുണ്യാളന്റെ പള്ളിയുടെ തൊട്ട് തെക്കുവശത്ത് നീണ്ടുപരന്ന് കിടക്കണ പറമ്പില് പെലേമാരും പറയമാരും വാലന്മാരും അഞ്ഞൂറ്റിക്കാരും കാപ്പിരികളും നിരന്നങ്ങനെ നിൽക്കാണ്. കണ്ടാത്ത ഒന്നും അടിമജാതിക്കാരുടെ ഉത്സവമാണെന്ന്. പണ്ട് ഉത്സവത്തിന് വാളും വാരിക്കുന്തവുമൊക്കെ പിടിച്ച് കൂട്ടം കൂടി ഒരു ഉത്സവപ്പൂരി പതിവുണ്ട്. തമ്പ്രാന്മാരിക്ക് ഇവറ്റകൾ തല്ലിച്ചാകണത് ഇഷ്ടമായിരുന്നല്ല. അതുപോലെയുള്ള കൂട്ടം കൂടലല്ല ഇത്. ഇത് യുദ്ധമാണ്, യുദ്ധം. അടിയാളന്മാരുടെ എല്ലാത്തിൻ്റെയും കയ്യിലും വാരിക്കുന്തവും കൊച്ചുകത്തി അരിവാളുമൊക്കെ ഉണ്ട്. ഞൊണ്ടനാണേലും കുഞ്ഞുമാക്കോതയും ചീരയും മുമ്പിക്കെ തന്നെയുണ്ട്. അത് കണ്ടിട്ട് സായുമാരിക്കും തമ്പുരാക്കന്മാരിക്കും തീരെ അങ്ങാട്ട് പിടിച്ചില്ല. തൊട്ടടുത്ത ബംഗ്ലാവിന്റെ മട്ടുപ്പാവുമേലിരുന്ന് വെല്ലിംഗ്ടൺ പ്രഭു കട്ടഞ്ചായയെ മൊത്തിക്കൊണ്ട് ഭാവിയില് അയാക്കട പേരിൽ ഉണ്ടാകാൻ പോണ ഐലൻഡിന്റെ ഭൂപടം വരച്ചോണ്ടിരിക്കുന്നുണ്ട്. തൊട്ടുപടിഞ്ഞാറയിലെ ഡേവിഡ് ഹാളിലിരുന്ന് ഗവർണറോരു വാൻറീഡിനു വേണ്ടി മത്തേവൂസ് അച്ഛനും ഇട്ടി അച്യുതനും താണജാതിക്കാരി എന്ന് വേണ്ട അകലമൊക്കെ പാലിച്ച് ഇച്ചിരി മാറി രംഗപ്പെട്ടും അപ്പുപെട്ടും ഒക്കെ ഇരുന്ന് ചെടികളെക്കുറിച്ചും മറ്റും പഠിച്ചെഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യണുണ്ട്. തൊട്ടരികയിലെ നടക്കാൻ പോണ യമന്റെ യുദ്ധത്തെക്കുറിച്ച് ഈ പണ്ഡിത ശിരോമണിമാരൊന്നും അറിഞ്ഞിട്ടും കൂടിയില്ല.
1: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.

FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാവും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോത്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം അറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈ ഡേയ്ക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 12ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങളും പുനർമൂല്യനിർണയ ഫലങ്ങളും CBSE പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ലഭിച്ച അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചു. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ മീഞ്ചന്ത ഹിന്ദി കോളേജിൽ വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രചാരസഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാലാ പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14കാരൻ മരിച്ചു. എഡിൻസുനിൽ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥി

0: വിദ്യാർത്ഥിയാണ് മരിച്ചത്. ചൈനയിലെ ഷവോക്സിംഗിൽ രണ്ടാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ശ്രഭാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവങ്കർ, തമന്ന എന്നിവരടങ്ങുന്ന സംഘമാണ് വിജയം നേടിയത്. EFM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
4: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
5: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
5: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
4: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
5: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: കേൾക്കുംതോറും പിന്നെയും പിന്നെയും കേൾക്കാൻ കൊതിക്കുന്ന ഒരു മാജിക്കൽ ഫീൽ തരുന്ന പാട്ടുകളാണ് ജോൺസൺ മാഷിന്റേത്. അത്തരമൊരു ഗാനമാണ് ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ. ഒഴിവുകാലം എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഈ ഗാനം എഴുതിയത് ജയകുമാർ.

ഇതളുകളായി വിരിയുന്ന നൊമ്പരത്തെ മധുരമാർന്ന സംഗീതത്താൽ മാറ്റിയ അനുശ്വരനായ സംഗീതജ്ഞൻ ജോൺസൺ മാസ്റ്റർ. ആധാരം എന്ന ചിത്രത്തിലെ കൈതപ്രം എഴുതി യേശുദാസും സംഘവും ആലപിച്ച ഈ ഗാനം എത്ര മനോഹരമാണ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് ജസ്ന.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
4: Prevention is better than cure.
5: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
6: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
5: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
6: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
7: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: കോഴിക്കോട് സ്വദേശിയും മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഗീത സംവിധായകനും സംഗീതജ്ഞനുമാണ് സലീൽ ഹട്ടൻ. സ്വതന്ത്ര സംഗീതരംഗത്ത് സജീവമായ സലീൽ ഹട്ടൻ, പ്രശസ്ത ഗിറ്റാറിസ്റ്റും പോപ്പ് സംഗീതരംഗത്ത് ശ്രദ്ധേയനായ കലാകാരൻ ആർച്ചി ഹട്ടന്റെ മകനാണ്. യുദ്ധത്തിന്റെ ദുരിതങ്ങൾ കുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന 2026 പുറത്തിറങ്ങിയ പേപ്പർ ബോട്ട് എന്ന മ്യൂസിക് വീഡിയോയിലൂടെ സലീൽ ഹട്ടൻ ശ്രദ്ധ നേടി. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു

0: കുഞ്ഞുങ്ങളുടെ സങ്കടത്തെ പാട്ടാക്കി മാറ്റി യുദ്ധത്തിനെതിരെ അവതരിപ്പിച്ച കോഴിക്കോടുകാരനായ സംഗീതജ്ഞൻ ആർട്ട് കഫേയിൽ ഇനി അല്പനേരം പാട്ടുകൾ പാടിക്കൊണ്ട് പാട്ടുവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൂടെയുണ്ടാകും സലീൽ ഹട്ടൻ, അല്ലേ?
1: അതെ അതെ, നമസ്കാരം. സലീൽ ഹട്ടൻ ഞാൻ.
0: അപ്പോ പേപ്പർ ബോട്ട് എന്ന ഈ ഒരു മ്യൂസിക് വീഡിയോ, തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മ്യൂസിക് വീഡിയോ, നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പേപ്പർ ബോട്ടും ആ പേപ്പർ ബോട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഗീതജ്ഞനായ സലീൽ ഹട്ടനും അദ്ദേഹത്തിന്റെ സംഗീത ജീവിതമാണ്. അപ്പൊ പറയൂ, പേപ്പർ ബോട്ട് അതിന്റെ പിന്നിലുള്ള ഒരു കഥ, യഥാർത്ഥത്തിൽ എന്താണ് പേപ്പർ ബോട്ട്?
1: പേപ്പർ ബോട്ട് എന്ന ആ ഒരു കോൺസെപ്റ്റ് വരുന്നത് ചുറ്റും നടക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ആഗോളമായിട്ട് നടക്കുന്ന യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കമ്പോസ് ചെയ്തൊരു സോങ്ങാണ്. അതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് ഈ യുദ്ധം നമ്മളെ ശിശുക്കളെയും അങ്ങനെ അവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള പറ്റിയിട്ടുള്ളൊരു, അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സീനാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കാണുന്നത്, ഈ യുദ്ധത്തിനെ പറ്റിയുള്ള. അത് ഏറ്റവും എഫക്റ്റ് ചെയ്ത് ശിശുക്കളെയാണ്, ഒന്നും അറിയാത്ത ഇന്നസെൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ആഗോളമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഒരു ചിന്ത വന്നത് ഈ സോങ് കമ്പോസ് ചെയ്യാനുള്ള. അപ്പോൾ ഈ സോങ്ങിന് എങ്ങനെയാണ് ഇത് മുന്നോട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ, ഞാൻ കാലിക്കറ്റിൽ ബോംബെയിൽ നിന്ന് ലീവിന് വന്നപ്പോൾ ഇവിടെ നമ്മൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണ് നമ്മൾ ലിറ്ററേച്ചർ, ഞാൻ രണ്ട് മൂന്ന് സുഹൃത്തുക്കളായിട്ട് ഇവിടെ വന്നപ്പോൾ പ്രിയങ്കരനായ നോവലിസ്റ്റും വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി നമ്മൾ അങ്ങനെ സംസാരിക്കുന്നു ഫ്രണ്ട്സിനോട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പാത്തുമ്മയുടെ ആട് എന്നുള്ള ആ ഒരു നോവലിനെ പറ്റി സംസാരിച്ചപ്പോൾ അതിലുള്ള ആ കുട്ടികളുടെ ആ ഒരു കുസൃതികളും ബാല്യകാല രസങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു നോവലാണല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു. അപ്പോൾ അതിൽ നിന്നൊരു ഒരു കോൺസെപ്റ്റ് റീഇമാജിൻ ചെയ്തിട്ട് തിങ്ക് ചെയ്തിട്ടാണ് ഈ പേപ്പർ ബോട്ടിലേക്ക് നമ്മൾ വർക്ക് ചെയ്തത്.
0: അങ്ങനെയാണ് നമ്മുടെ ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലേക്ക് എത്തുന്നത്.
1: അതെ അതെ,
0: അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു മ്യൂസിക്.
1: അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം, അപ്പം കുഞ്ഞുങ്ങളുടെ ആ ഒരു തമാശകളും എല്ലാ രസങ്ങളും എല്ലാം കിട്ടാതെ പോയ ഒരു യുദ്ധം കൊണ്ട് നഷ്ടപ്പെട്ട ബാല്യം നഷ്ടപ്പെട്ട കുറെ ഒരു ഉണ്ടല്ലോ.
0: അതെ അതെ,
1: അപ്പം അതാണ് ഒരു
0: പേപ്പർ ബോട്ടിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്.
1: അതെ അതെ.

0: അപ്പം ഈ ഒരു മ്യൂസിക് വീഡിയോക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ KLF വന്ന സമയത്താണ്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വന്ന സമയത്ത്.
1: ഞാൻ ഈ ഒരു ആ ഒരു ജാനുവരിയിൽ എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട്. ജാനുവരി ഫെബ്രുവരിയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് വരാറുണ്ട്. ന്യൂ ഇയേഴ്സ് എല്ലാം ബോംബെയിലായിരുന്നു, അവിടെ തിരക്കുള്ളൊരു ടൈമാണ് ന്യൂ ഇയർ ടൈമൊക്കെ ഡിസംബർ. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് വന്ന ടൈമിലാണ് ഇവിടെ ഇപ്പോൾ എല്ലാ കൊല്ലം ഉണ്ടാവും. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം പോയിട്ട് എന്നൊന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കി.
0: ബേസിക്കലി സലീൽ ഹട്ടൻ എന്ന സംഗീതജ്ഞൻ കോഴിക്കോടുകാരനാണ്, പക്ഷേ ചെന്നൈയിലേക്ക് പോയി പിന്നെ മുംബൈയിലേക്ക് പോയി സംഗീതയാത്ര ഇങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സംഗീത ജീവിതത്തിലേക്കുള്ള ആ ഒരു കടന്നു വരവ് അതെങ്ങനെയായിരുന്നു?
1: ഞാൻ ജനിച്ചതും വളർന്നതും കോഴിക്കോട് തന്നെ. അത് ഒരു ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഫാമിലിയിലാണ് ജനിച്ചത്, അതൊരു വലിയൊരു ഭാഗ്യമാണ്. അച്ഛൻ ആർച്ചി ഹട്ടൻ ഇവിടെ ആകാശവാണിയിലായിരുന്നു 32 ഇയേഴ്സ് ഗിറ്റാർ ആർട്ടിസ്റ്റും സൗണ്ട് റെക്കോർഡിസ്റ്റും. അപ്പം വീട്ടിലെപ്പോഴും ഒരു മ്യൂസിക്കിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്, ഗിറ്റാറും എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും കീബോർഡും അങ്ങനത്തെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള. അപ്പോൾ ഫാമിലിയിൽ എല്ലാ ഡാഡീൻ്റെ ബ്രദേഴ്സും എല്ലാവരും മ്യൂസിഷ്യൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു ഹട്ടൻസ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു
0: സ്ഥാപകൻ.
1: അതെ അല്ല, അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു സ്റ്റാൻലി ഹട്ടൻ. സ്റ്റാൻലി ഹട്ടൻ ആ ടൈമിൽ തന്നെ ട്രിനിറ്റി കോളേജിലെ 8th grade വയലിനിസ്റ്റ് ആയിരുന്നു.

0: അപ്പം സ്റ്റാൻലി ഹട്ടനും അവരുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട്, മിസ്റ്റർ ഹെൻറി അബിയ എന്നാണ്, ഭയങ്കര പേരുകേട്ട വയലിനിസ്റ്റ് ആയിരുന്നു. അവരാണ് ഹട്ടൻ സ്റ്റോക്കസ് ഫൗണ്ടേഴ്സ്. അതിനുശേഷം സ്റ്റാൻലി ഹട്ടൻ ഹയർ സ്റ്റഡീസിന് വേണ്ടി പൂനെയിലെ മൂവ് ചെയ്ത് പിന്നെ അവിടെ പൂനെയിലെ സെറ്റിൽ ചെയ്ത് സ്പൈസ് കോളേജിൽ പ്രൊഫസറായിരുന്നു. അങ്ങനെയാണ് അപ്പം പിന്നെ ഡാഡി ഏറ്റെടുത്ത് ഈ ഹട്ടൻ സ്റ്റോക്കസിൻ്റെ. പിന്നെ സുഹൃത്തുക്കളും സർക്കിൾ ഓഫ് എല്ലാവരും ഹട്ടൻ സ്റ്റോക്കസിൻ്റെ മെയിൻ സ്പേസ് ഞങ്ങളെ തറവാട് തന്നെയായിരുന്നു, നമ്മളെ അശോകപുരം ആ ഭാഗത്തുള്ള. അവിടുന്നാണ് എല്ലാവരും പുതിയ ഇതിൽ പറയുകയാണെങ്കിൽ ജാമിങ്, ഫ്രണ്ട്സ് എല്ലാവരും വന്ന് അങ്ങനെ തന്നെ. അപ്പം ഗ്രാൻഡ് മദറും ഉണ്ട്, അപ്പോൾ ഭയങ്കര എൻകറേജ് ചെയ്യാറില്ലേ, എല്ലാവരും എൻകറേജ് ചെയ്യും. അങ്ങനെ ഒരു നല്ലൊരു മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അത് ആ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു അമച്വർ ഇതായിരുന്നു. പിന്നെ പ്രൊഫഷണലായിട്ട് വേദികളിൽ പെർഫോം ചെയ്യും, അങ്ങ് സ്പ്രെഡ് ചെയ്ത് ത്രൂ ഔട്ട് മലബാർ ഏരിയയിൽ കുറച്ച് നല്ല പേരൊക്കെ ആയി. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് മ്യൂസിക്കിലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെയാണ് എൻ്റെ ഏർലി ഡേയ്സ്.
1: അതെ, അപ്പം അച്ഛൻ കേരളത്തിലെ വളരെ സംഗീത പ്രേമികൾക്കൊക്കെ ഒരുപാട് പരിചിതനായ ആർച്ചി ഹട്ടൻ, കോഴിക്കോട് ആകാശവാണിയുടെ എ ഗ്രേഡ് ഗിറ്റാറിസ്റ്റ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരുപാട് പ്രമുഖ വ്യക്തികളുടെ കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട് അല്ലേ.
0: അപ്പൊ
1: സ്വാഭാവികമായിട്ടും ഒരു ബാല്യകാലം എന്ന് പറയുന്നത് അച്ഛനൊപ്പവും മ്യൂസിക്കിനൊപ്പവും പൂർണ്ണമായിട്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ബാല്യകാലമായിരുന്നു. ഓർക്കുന്നുണ്ടോ?
0: അച്ഛൻ്റെ വളരെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫേമസ് രാഘവ മാസ്റ്റർ. രാഘവ മാസ്റ്റർ ആണ് അച്ഛൻ്റെ മെൻറ്റർ. അച്ഛന് ഒരു ഒരു നിക് നെയിം വരെ കൊടുത്തിട്ടുണ്ട്, രാഘവ മാസ്റ്റർ കുഞ്ഞൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രോങ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നെ ബാബുക്ക, എം എസ് ബാബുക്ക ആയിട്ടുള്ള അസോസിയേഷനും. ആദ്യകാലം ഡാഡി ഫാദർ ചെന്നൈയിലായിരുന്നു, റെക്കോർഡിങ് സെഷൻസ് ഒക്കെ ആയിട്ട് ആകാശവാണി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചെന്നൈയിൽ ജീവിതം മ്യൂസിക് റെക്കോർഡിങ്സും അവിടുത്തെ സ്റ്റുഡിയോസിൻ്റെ പേരുകൾ ഓർമ്മയില്ല. അച്ഛൻ പറയാറുണ്ട് ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത് മറ്റേ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഉണ്ടാവും, അവിടെ നമ്മളെ എ ആർ റഹ്മാൻ്റെ ഫാദർ മിസ്റ്റർ ആർ കെ ശേഖർ അവരുടെ സെഷൻ ഉണ്ടാവും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മ്യൂസിഷ്യൻസായിട്ട് ഇൻട്രാക്ഷനും അവർക്ക് നല്ലൊരു കോഡിയൽ റിലേഷൻഷിപ്പാണ്. നമ്മളെ മലയാളി തമിഴിലൊന്നുമില്ല, എല്ലാവരും ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു യൂണിറ്റി, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും എല്ലാം ആയിരുന്നു.
1: പ്രമുഖരുമായിട്ട് അച്ഛന് നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഗിറ്റാറിസ്റ്റ് എന്നതിലുപരി ആർച്ചി ഹട്ടൻ എന്ന പ്രതിഭ അല്ലെങ്കിൽ കലാകാരൻ പാട്ടുകളോടും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു.
0: അതെ അതെ, നമ്മളെ ഫാമിലിന് വേറൊരു പറയാനുള്ളത് നമ്മളെ ചേർച്ച് മ്യൂസിക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. അപ്പം ചേർച്ച് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മള് ബേസൽ മിഷൻ വിഭാഗമാണ്, സി എസ് ഐ എന്ന് പറയും, ബേസൽ മിഷൻ. അപ്പം ഞങ്ങളെ സോങ്സ് എല്ലാം മിക്കതും ജർമ്മൻ കോമ്പോസിഷൻസ് ആയിരിക്കും, ജർമ്മൻ സോങ്സ്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ മെലഡിയും കോർഡ് പ്രോഗ്രഷൻസും അങ്ങനത്തെ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ ഇപ്പോൾ, അപ്പോൾ ഈ ജർമ്മൻ സോങ് ഉണ്ട് അവരെ ആൻതം, അത് നമ്മൾ ചെറുപ്പത്തിലേ അറിയാം. അപ്പോൾ ഞങ്ങൾ ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ ജർമ്മൻസിൻ്റെ ഇത് മാച്ച് വരുമ്പോൾ ഇത് പാടുമ്പോൾ ഇത് നമ്മളെ ചേർച്ചിൽ പാടുന്ന പാട്ടല്ലേ, അങ്ങനെ ഒരു

0: അങ്ങനെ ആ ജർമ്മൻ സോങ്ങാ. അപ്പം അങ്ങനത്തെ അങ്ങനത്തെ ഒരു മ്യൂസിക്കലിലൊരു മലയാളം മ്യൂസിക്കോ അല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കോമ്പോസിഷനും ട്യൂൺസ് നമ്മളെ ബ്രെയിനിലിങ്ങനെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഡാഡിയും വെസ്റ്റേൺ നൊട്ടേഷൻ വായിക്കുകയും ചെയ്യും, റൈറ്റിങ്ങും ചെയ്യും, പിന്നെ രാഗങ്ങളും നല്ല ഇതായിരുന്നു. അതൊക്കെ ആയിരിക്കും നമ്മൾ, എനിക്ക് തോന്നുന്നു രണ്ടും അറിയുന്നതിനെ കൊണ്ട് രാഘവ മാസ്റ്റർക്കും ബാബുക്കൊക്കെ ഒരു നല്ലൊരു ഒരു കൊളാബറേഷൻ ഒരു എഫേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു.
1: അദ്ദേഹം ആദ്യം പാടിയ പാട്ട് ഏതായിരുന്നു?
0: അച്ഛൻ ആദ്യം ഗിറ്റാറിസ്റ്റ് ആയിട്ടായിരുന്നു റെക്കോർഡിങ്സിൽ പോയത്. പിന്നെ ആ ടൈമിലാണ് 1960s ബോളിവുഡ് മ്യൂസിക്കിൽ ജിന്ദഗി അതിൽ ആ യോഡ്ലിംഗ് പാടില്ല കിഷോർ കുമാർ അത്. അപ്പം ബാബുക്ക് അച്ഛനോട് ചോദിച്ചു, നമുക്ക് ഒരു യോഡ്ലിംഗ് സോങ് കമ്പോസ് ചെയ്യാനുള്ള ഇത് സ്കോപ്പ് എന്ന് പറഞ്ഞ അങ്ങനെയാണ് ലവ് ഇൻ കേരള എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ അച്ഛൻ പാടിയത്. എല്ലാർ ഈശ്വരിയൻ്റെ കൂടെ ഒരു ഡ്യുവേറ്റ് ആയിരുന്നു. ലവ് ഇൻ കേരള, ലവ് ഇൻ കേരള, ലവ് ലവ് കേരള ഒരു ഒരു മെലഡിയാണ്. അതിൽ യോഡ്ലിങ്ങിൻ്റെ ഒരു പാട്ടുണ്ട്, യോഡ്ലിങ്ങിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഡാഡിയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു യോഡ്ലിങ്ങിൽ മോളിവുഡിൽ പാടിയ ഒരു വ്യക്തി. അതെ അതെ. അപ്പം അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ബാബുക്കൈനുള്ള അസോസിയേഷനും അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഓരോ തമാശകൾ പറയാറുണ്ട്, മദ്രാസിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തത്, നടന്മാരായാലും അടൂർബാസി ഇവരൊക്കെ ആയിരുന്നു ആ സെറ്റിലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എല്ലാം ഒരു തമാശകളൊക്കെ ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
1: ഓക്കെ. അപ്പം

0: താങ്കൾ ഇവിടുത്തെ പഠനത്തിന് ശേഷമാണ് പിന്നെ ചെന്നൈയിലേക്ക് പോകുന്നത്?
1: അതെ അതെ, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ശേഷമാണ് ചെന്നൈയിലേക്ക് പോകുന്നത്.
0: ചെന്നൈയിലേക്കുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് ആസ് എ മ്യൂസീഷ്യൻ ആയിരുന്നു?
1: അതെ അതെ അതെ, ഞാൻ അതുവരെ ഒരു 92 മുതൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കൊരു റോക്ക് ബാൻഡ് ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ, ഡ്രെഡ് ലോക്സ് എന്ന് പറഞ്ഞിട്ട്. 2000 വരെ ഞങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഞങ്ങൾ MTV ഒരു വലിയൊരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു ആ ടൈമിൽ, റോക്ക് ബാൻഡ്സിന് ഓൾ ഓവർ ഇന്ത്യ. അതിൽ നമ്മൾ വിൻ ചെയ്തിട്ട് നമ്മൾ 8 ബാൻഡ്സിനെ ഒരു കമ്പൈൽ ചെയ്തിട്ട് ഒരു ആൽബം റിലീസ് ചെയ്തിരുന്നു MTV. അതിൻ്റെ ഒരു കോൺസേർട്ട് കാൽക്കട്ടയിൽ നിന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാഷണൽ ലെവലിൽ ആ ഒരു ഭയങ്കര ഒരു എക്സ്പോഷർ കിട്ടി. പിന്നെ കുറേ ടൂർ ചെയ്ത് ത്രൂ ഔട്ട് ഇന്ത്യ ഞങ്ങൾ ടൂർ ചെയ്തു എല്ലാ സിറ്റീസിലും റോക്ക് ഷോസും. പിന്നെ 2000 നമ്മൾ ചെറിയ കാരണങ്ങളായിട്ട് അത് ബാൻഡ് സ്പ്ലിറ്റായി. പിന്നെ ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിങ് താല്പര്യമായിട്ട് ഞാൻ ചെന്നൈയിലേക്ക് മൂവ് ചെയ്തു 2001.
0: ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ തുടക്കം കുറിച്ചല്ലോ, അത് ഏത് ഗാനത്തിലൂടെ ആയിരുന്നു? ആ ഗാനം ഒന്നും ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുമോ?
1: ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഞാൻ അത് അന്ന് ഒരു മലയാളം ഒരു വൈബിളുള്ള ഒരു സോങ് ആയിരുന്നു. അതിൻ്റെ പേര് ലോട്ടസ് സൈസ് എന്നായിരുന്നു. ലോട്ടസ് സൈസ് എന്നുണ്ട്.
0: അത് സ്വതന്ത്ര സംഗീത രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സലീൽ ഹട്ടൻ തന്റെ സർഗ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നത് തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം സുധർമ്മ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉദാഹരണം സുജാത എന്ന ചിത്രത്തിനു വേണ്ടി ഗായത്രി വർമ്മ പാടിയ ഗാനം. ഡി സന്തോഷിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ഇനി കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ കോന്നിയൂർ ഭാസ്, രവീന്ദ്രൻ.

0: മഴയും ചായയും പിന്നെ ഒടിടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
5: ഇളയനില
4: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

0: FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം അല്പസമയത്തിനകം പുനരാരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. സംസ്ഥാനത്തെ +1 വിദ്യാർത്ഥികൾക്ക് 2-ാം അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3-ാം അലോട്ട്മെന്റ് 28-ന് പ്രസിദ്ധീകരിക്കും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജി എം ജോണാണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി കണ്ണൂരിലെത്തി. മദീനയിൽ നിന്ന് ഫ്ലൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ 3 ആഴ്ചയ്ക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന. മാഹിയിൽ അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് മുനിസിപ്പൽ ശ്മശാനത്തിൽ നടത്തും. ആദരസൂചകമായി രാവിലെ 10 മുതൽ 12 വരെ മാഹി ടൌണിൽ കടകമ്പോളങ്ങൾ അടച്ചിടും. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വെ കേപ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.

ഉപഹാരം. 103.6 റിയൽ എഫ്എം. ടു സ്റ്റേറ്റ്സ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ജേക്സ് ബിജോയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ആരംഭിക്കുന്നു. ജ്യോതിഷ് ടി കാശിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ഇനി ഉറിയടി എന്ന ചിത്രത്തിന് വേണ്ടി ഇശാൻ ദേവ്, ശ്രീലക്ഷ്മി നാരായണൻ എന്നിവർ പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരൻ, സംഗീതം ഇശാൻ ദേവ്.

0: ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
0: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ്ബാഗ്.
2: RBI പറയുന്നു,
3: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.

0: യുവം എന്ന ചിത്രത്തിന് വേണ്ടി ലുബിൻ സക്കറിയ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനോപഹാരം ഇനി BMH ആരോഗ്യജാലകത്തിന് ശേഷം തുടരും.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, ഇത് ഒത്തിരി ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇത് രണ്ട് രീതിയിലാണ് നമ്മുടെ ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. രണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ. അത് രണ്ടും എങ്ങനെ നമ്മൾ ഒബിസിറ്റി മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ മെഡിസിൻ, പലതരം മെഡിസിൻസ് ഉണ്ട്. അതേപോലെ സർജറി, ബെരിയാട്രിക് സർജറി എന്ന് പറയും. പിന്നെ മെഡിസിൻസ് മുമ്പുണ്ടായിരുന്ന പല മെഡിസിൻസും പല സൈഡ് എഫക്ട്സ് കാരണം നമ്മൾ മാർക്കറ്റിന് വിഡ്രോ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ പല ഫലപ്രദമായ മരുന്നുകളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സർജറിയും ഫലപ്രദമായൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്, നമ്മുടെ ബോഡി വെയ്റ്റ് എത്രത്തോളം, നമ്മൾ ഹൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു റേഷ്യോ അനുസരിച്ചാണ്. നമ്മൾ BMI എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. നമ്മുടെ വെയ്റ്റ് ഹൈറ്റുമായിട്ട് പ്രൊപ്പോർഷണൽ ആണോ, അല്ലെങ്കിൽ ഹൈറ്റിനെ വെയിച്ച് നോക്കുമ്പോൾ എത്ര വെയ്റ്റ് കൂടുതലാണ് എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ BMI എന്ന് പറയുന്ന ഒരു 18-25, നമ്മുടെ ഏഷ്യൻ പോപ്പുലേഷൻ 18-22 എന്നുള്ളതാണ്, അല്ലെങ്കിൽ 23, അതാണ് നമ്മുടെ ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത്, ഐഡിയൽ BMI എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അതിന് മുകളിൽ ഓവർ വെയ്റ്റ് എന്നാണ് പറയുക. നമ്മൾ 30 വരെ ഓവർ വെയ്റ്റ് എന്ന് പറയും. 35 മുകളിലാണെങ്കിൽ നമ്മളത് മോർബിഡ് ഒബേസിറ്റി എന്ന് പറയും. മരുന്ന് അല്ലെങ്കിൽ സർജറി ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ എന്നോ നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും സർജറി താല്പര്യം ഉണ്ടാവില്ല, സർജറി പേടിയായിരിക്കും. പിന്നെ സർജറി നമ്മളെപ്പോഴും പറയുന്നത് മോർബിഡ് ഒബിസിറ്റി, നമ്മുടെ BMI 35 അല്ലെങ്കിൽ 40 മുകളിലാകുമ്പോഴാണ് നമ്മൾ സർജറി കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ മെജോറിറ്റി ഓഫ് ഒബിസിറ്റി ആൾക്കാർ ഈ ഗ്രൂപ്പിൽ താഴെയാണ് വരിക. അതായത് മോർബിഡ് ഒബിസിറ്റിയിൽ അവർ തടി കൂടുതലാണ്, പക്ഷെ അവർക്ക് സർജറി ചെയ്യാൻ മാത്രമുള്ള

0: തടി ഉണ്ടാവില്ല, പക്ഷേ എന്നാലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയറ്റ് എക്സസൈസ് കൂടാതെയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ എൻഡോസ്കോപ്പി വഴിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. എൻഡോസ്കോപ്പി വഴിയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻഡോസ്കോപ്പി വഴി ഒരു ബലൂൺ അല്ലെങ്കിൽ ചെറിയൊരു ഡിവൈസ് നമ്മളെ ആമാശയത്തിൽ നമ്മൾ എൻഡോസ്കോപ്പി വഴി പാസ് ചെയ്ത് അവിടെ നമ്മളത് വെച്ച് അത് ഇൻഫ്ലേറ്റ് ചെയ്യുക, പതുക്കെ അത് വീർപ്പിച്ച് അവിടെ നമ്മൾ കുറച്ച് നാൾ ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ നമ്മളവിടെ കീപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതിനാണ് എൻഡോസ്കോപ്പിക് ബെരിയാട്രിക് ഇൻട്രാകാസ്റ്റിക് ബലൂൺ എന്ന് പറയുന്നത്. ഇത് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. വളരെ ശാസ്ത്രീയമായി വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് പാർശ്വഫലങ്ങൾ വളരെ കുറവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള മരുന്നുകൾ മാതിരിയോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ മാതിരിയോ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇതിൽ സാധാരണഗതിയിൽ കാണാറില്ല. കാരണം 15 മുതൽ 25 കിലോ വരെ വെയിറ്റ് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം വരെ വെച്ചിരുന്നാൽ കുറയുന്നതാണ് സാധാരണ കാണാറ്. എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നത് നോക്കാം. നോർമലി ഇത് ഒരു ദിവസം ഹോസ്പിറ്റൽ അഡ്മിഷൻ മാത്രമേ ഇതിനാവശ്യമായി വരാറുള്ളൂ. പ്രത്യേകിച്ചുള്ള ഒരു പ്രിപ്പറേഷനോ ഒരു തയ്യാറെടുപ്പോ ഒന്നും ഇതിനാവശ്യമില്ല. സാധാരണ 18 വയസ്സ് കഴിഞ്ഞുള്ള മുകളിലുള്ള ആൾക്കാർക്കൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. നമ്മളത് ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ചെയ്യുക, ഭക്ഷണം കഴിക്കാതെ വന്ന് ചെയ്യുക. അത് എൻഡോസ്കോപ്പി വഴി നമ്മളത് യൂഷ്വലി അത് ചെയ്യുന്നത് അതൊരു 15 to 20 മിനിറ്റ് വരെ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത് ചെറിയൊരു സഡേഷനിലാണ് നമ്മൾ സാധാരണ ചെയ്യുക, ചെറിയ മയക്കം തന്നിട്ടാണ് ചെയ്യുക. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു നമ്മൾ ബലൂൺ എന്ന് പറയുന്ന ഒരു ഫോറിൻ ബോഡി എന്ന് പറയും നമ്മുടെ മെഡിക്കൽ ടേമിൽ. അത് അതായത് നമ്മളെന്തൊരു നിങ്ങളൊരു കോയിൻ വിഴിഞ്ഞാലോ ഒരു പിൻ വിഴിഞ്ഞാലോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരം എപ്പോഴും അത് ഛർദ്ദിച്ച് പുറന്തള്ളാനാണ് ശ്രമിക്കുക. അതേ അതിലുള്ള ഒരു ടെൻഡൻസി നമ്മൾ ബലൂൺ ഇട്ട് കഴിഞ്ഞാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ഓക്കാനം വരിക അല്ലെങ്കിൽ ചെറിയ ഛർദ്ദിക്കാനുള്ള ചെറിയ ടെൻഡൻസി വരിക, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ 2 ആഴ്ച വരെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ 2 ആഴ്ച ബലൂൺ ഇൻസേർഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ച നമ്മളെപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഡയറ്റാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യാൻ പറയുക. ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ജ്യൂസ്, പാല് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ അങ്ങനെയുള്ള സാധനങ്ങൾ ലിക്വിഡായിട്ട് കഴിക്കാനാണ് നമ്മൾ പറയുക. സാധാരണഗതിയിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ 2 ആഴ്ച മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ 2 ആഴ്ച നമ്മൾ മെഡിസിൻ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ വേറെ മരുന്നുകളൊന്നും സാധാരണ ആവശ്യം വരാറില്ല. പിന്നീട് നമ്മൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം, അത് ഡിപ്പെൻസ് ആ ബലൂണിൻ്റെ ഇത് എപ്പോഴാണെന്നുള്ളതിനനുസരിച്ചാണ്. ചില 6 മാസം വരെ വെക്കാവുന്ന ബലൂണുണ്ട്, 1 വർഷം വരെ വെക്കാവുന്ന ബലൂണുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മളത് ഇത് എൻഡോസ്കോപ്പി വഴി റിമൂവ് ചെയ്യുക. അതും ഒരു ലഘുവായ ഒരു പ്രൊസീജിയറാണ്, അതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം.
1: 103.6
2: ഗാനോപഹാരം തുടരുന്നു. ആലീസിൻ പാഞ്ചാലി നാട് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രുതി ശിവദാസ്, സിനോവ് രാജ് എന്നിവർ പാടിയ ഗാനവുമായി. ഗാനരചന ആശാ ജി മേനോൻ, സംഗീതം മുജീബ് മജീദ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അന്താരാഷ്ട്ര യോഗാ ദിനം. ലഹരി വിരുദ്ധ ദിനത്തിന് മുന്നോടിയായി ലഹരിവേട്ട ശക്തമാക്കി പോലീസ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് PIB ശില്പശാല. വായനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ദേശീയ വായനാ ദിനം. പന്ത്രണ്ടാമത് അന്താരാഷ്ട്ര യോഗാ ദിനം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗാ പരിശീലനത്തിനൊപ്പം രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് പേർ ഓൺലൈനിലൂടെ പങ്കുചേർന്നു. ഭാരതീയ പൈതൃകം ലോകത്തിന് സമ്മാനിച്ച മികച്ച ആരോഗ്യക്ഷേമ മാതൃകയായി മാറിയ യോഗാ ദിനാചരണം അന്താരാഷ്ട്ര തലത്തിലും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിലായിരുന്നു ഈ വർഷത്തെ ദിനാചരണം. സംസ്ഥാനത്തും വിപുലമായ യോഗ പരിശീലന പരിപാടികളാണ് ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഭാരതീയ ചികിത്സ ഹോമിയോപ്പതി വകുപ്പുകളും സംയുക്തമായി സംഘടിപ്പിച്ചു.

0: സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് കെ ജയന്ത് എംഎൽഎ.
1: യോഗ നമ്മുടെ മണ്ണിൽ നിന്ന് ഉദയം ചെയ്ത ഒരു മഹത്തായ മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പരിശീലനമാണ്. പക്ഷെ ദൗർഭാഗ്യവശാല് അത് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ വേണ്ടി വന്നു ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മളിൽ എത്തിക്കാൻ. ഇപ്പൊ ഒരു പുതിയൊരു കാലത്തിന്റെ ഏറ്റവും വലിയ സൗകര്യം എന്താന്ന് പറഞ്ഞാൽ ഒരു നമ്മളെല്ലാവരും ഒരു മൊബൈലിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന കാലം. അപ്പൊ മൊബൈലിനകത്ത് വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്നതിനെ ആശ്രയിച്ചാണ് പലപ്പോഴും നമ്മുടെ ജീവിതം നിയന്ത്രിക്കപ്പെടാറുള്ളത്. അപ്പൊ കുറേ ദോഷങ്ങളുണ്ട്, കുറേ ഗുണങ്ങളുണ്ട്. ഇന്ന് യോഗ ഓൺലൈനായിട്ട് ചെയ്യാം, അതോടൊപ്പം ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം ആളുകളിൽ എത്തിക്കപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ 15 മിനിറ്റ്സ് ചെറിയ ആപ്പ് ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ വായിക്കുമ്പോഴാണ് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് നമ്മൾ കരുതിയിൽ നിന്നും വിഭിന്നമായി ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ അവരുടെ മനസ്സിനെ ശരീരത്തെയൊക്കെ റിപ്പയർ ചെയ്യാൻ ഉള്ള ഒരു ടൂളായി ഇന്ന് യോഗ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നു. ഒരുപാട് പ്രയാസങ്ങളിലൂടെ നമ്മൾ പോകുക, മാനസികമായ പ്രയാസങ്ങളാണ്. ഒന്നാമത് ഉറക്കം നഷ്ടപ്പെട്ട ജീവിയായി നമ്മൾ മാറുകയാണ്. എത്ര തോണ്ടിയാലും തൃപ്തി വരാതെ നമ്മൾ മൊബൈലിന്റെ സ്ക്രീനും നമ്മളുമായി ഒതുങ്ങുന്ന ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കുക. അവിടെ നമ്മുടെ ആരോഗ്യം തകർന്ന് തരിപ്പണമായി പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. പ്രോപ്പറായി ഉറക്കം കിട്ടുന്നില്ല, ഉറക്കത്തിന്റെ സൈക്കിൾ മാറി, ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് തകർക്കപ്പെട്ടു എന്നുള്ളത് സത്യം. അപ്പൊ അവിടെയാണ് അരമണിക്കൂറെങ്കിലും യോഗ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ഒരു പവർ നാപ്പ് നമുക്ക് എടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും ആത്മാവെന്ന ഒന്നുണ്ടെങ്കിൽ ആ ആത്മാവിനോടും നമ്മൾ പുലർത്തുന്ന നീതിയായിരിക്കും എന്നുള്ള ചിന്ത ഇവിടെ പങ്കുവെക്കപ്പെടുന്നു.
0: ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായിരുന്നു.
2: നമുക്കറിയാം യോഗ എന്നത് ഇന്ന് പലരുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. മനസ്സും ശരീരവും ശ്വാസവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന പരിശീലന രീതിയാണ് യോഗ എന്നത്. ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി നൽകുന്നു എന്നതാണ് യോഗയുടെ ഏറ്റവും വലിയ ഗുണം. അതുപോലെ തന്നെ മനസ്സിന്റെ സ്ട്രെസ് കുറയ്ക്കുവാൻ യോഗ സഹായിക്കുന്നുണ്ട്. പലരും വളരെയധികം വെല്ലുവിളികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പരിശീലന രീതിയാണ് യോഗ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ദിവസവും അരമണിക്കൂർ യോഗ ചെയ്താൽ എന്റെ കുറെ ടെൻഷനുകൾ എനിക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ധാരാളം ആളുകൾ യോഗ ശീലിക്കുന്നുണ്ട്. മനസ്സിന് ഏകാഗ്രത കിട്ടുവാൻ വേണ്ടി, ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി യോഗ പരിശീലനത്തിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ മനസ്സിനെയും ആരോഗ്യമുള്ളതായി മാറ്റുവാൻ യോഗയ്ക്ക് കഴിവുണ്ട്. ആരോഗ്യമുള്ള ജനതയാണ് നാടിന്റെ സമൂഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന, എനർജി നൽകുന്ന, ഊർജം നൽകുന്ന ഈ പരിശീലന രീതി കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ.
0: പരിപാടിയുടെ ഭാഗമായി കൂട്ടായ യോഗാഭ്യാസവും യോഗ പ്രദർശനവും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. നാഷണൽ ആയുഷ് മിഷൻ കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന പി ത്യാഗരാജ്.
3: ഇന്നത്തെ ഈ ഒരു ദിവസം 12th അന്താരാഷ്ട്ര ദിനം ആചരിക്കുമ്പോൾ കഴിഞ്ഞ 11 വർഷങ്ങളിലും ഇല്ലാത്തതുപോലെ ഇത്തവണ ആയുഷ് മന്ത്രാലയം നീണ്ടു നിൽക്കുന്ന 21 ദിവസത്തെ യോഗ പരിപാടികൾ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ യോഗാദിന പരിപാടികൾ നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആയുഷ് വകുപ്പിന്റെ 5 സിസ്റ്റംസ്, ആയുർവേദവും യോഗ നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, 5 വകുപ്പുകളായിട്ട് തിരിച്ചിരിക്കുകയാണെങ്കിലും യോഗ നാച്ചുറോപ്പതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ മറ്റു 4 വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ടും മാനവികതയുടെ നല്ലൊരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള വളർച്ചയ്ക്ക് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു ജീവിത ശൈലിയാക്കി മാറ്റി മുന്നേറാനാണ് നമ്മുടെ പൈതൃകം, ഭാരതത്തിന്റെ പൈതൃകമായിട്ടുള്ള യോഗയെ നമ്മൾ ഉദ്ദേശിച്ച് എല്ലാ സിസ്റ്റത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നത്.
0: June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വ്യാപക പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ലഹരി വിൽപ്പനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇതര സംസ്ഥാന പോലീസുമായി സഹകരിച്ച് നടത്തുന്ന വിപുലമായ ദൌത്യത്തിൽ ഇതിനകം കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഈ ആഴ്ച വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് പദ്ധതിയുടെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം കുന്ദമംഗലത്ത് നിർവഹിച്ച് മന്ത്രി രമേശ് ചെന്നിത്തല.
4: ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്ന ഒരു വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും. ഓപ്പറേഷൻ തൂഫാന്റെ നർക്കോ ഹണ്ട് മയക്കുമരുന്നിനും മദ്യത്തിനും എതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം തന്നെയാണ്. കേരളം മുഴുവൻ ഇന്ന് മയക്കുമരുന്നിന്റെ വ്യാപനമാണ്. മാതാപിതാക്കൾ കുട്ടികളെ കോളേജിലേക്ക് സ്കൂളിലേക്കും അയക്കുന്നത് ഭയത്തോടെയാണ്. ഞങ്ങളുടെ കുട്ടികൾ ഇതുപോലെയുള്ള മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ അകപ്പെടുമോ എന്നുള്ള ആശങ്ക മാതാപിതാക്കൾക്കുണ്ട്. കേരളത്തിലുടനീളം നമ്മുടെ കുട്ടികളെ ചെറിയ

0: പ്രായത്തിൽ തന്നെ മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുകയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തെ പിടിമുറുക്കുകയാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസ, എക്സൈസ്, ആരോഗ്യ വകുപ്പുകളുമായി ചേർന്ന് ലഹരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുകയാണ്. അത് വിജയിക്കണമെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വരണം, കുട്ടികൾ മുന്നോട്ട് വരണം, രക്ഷകർത്താക്കൾ മുന്നോട്ട് വരണം. ഇന്ന് കുന്ദമംഗലത്തെ ഈ പരിപാടിയിലൂടെ കോഴിക്കോട് ജില്ലയിലെ ഓപ്പറേഷൻ തുഫാന്റെ ബോധവൽക്കരണ പരിപാടി ആരംഭിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രതിജ്ഞ എടുക്കണം, ജീവിതത്തിൽ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയാണ് എടുക്കേണ്ടത്. അതിലൂടെ വേണം നമ്മുടെ പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ. ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കണമെങ്കിൽ മയക്കുമരുന്നില്ലാത്ത, ലഹരി ഉപയോഗിക്കാത്ത ഒരു പുതിയ തലമുറയെ കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാം.
1: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. മഞ്ചേരി പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാലയിൽ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ശബ്ദമില്ലാത്തവരുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും ശബ്ദമാവുകയെന്ന വലിയ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ നിറവേറ്റണമെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്ത് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു.
2: To come to the front and bring out their issues, the vulnerable people, the tribal sections or other weaker sections. So I would take this forum as an opportunity to appeal to you that bring out all the stories, the good stories, their challenges, the kind of problems they are facing, so that it comes to our notice, to the notice of district administration, state government, central government, so that we together can come out with some solutions for them. I wish all success to this wonderful initiative.
1: PIB Kerala ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനായിരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രവണതകൾക്കനുസരിച്ച് മാധ്യമപ്രവർത്തകരും യുവാക്കളും വിദ്യാർത്ഥികളും തുടർച്ചയായ നൈപുണ്യ നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: Everybody has to equip for a skill, upskilling. Now skill is the capital. I always tell, because I have been traveling with youth and adolescents for last 30 years, I tell skill upgradation and specialization. It's more important. It is not that question which we ask from a dignitary. So we should also understand it, what it is. Skill upgradation is much important for you. It's also a challenge.
1: മുഖ്യപ്രഭാഷണം നടത്തി മഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി ജമാൽ.
4: സത്യത്തിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്ര സംസ്ഥാന പദ്ധതികളിലേക്ക് ഉൾപ്പെടുന്നുണ്ടെങ്കിലും ആ പരിധിയുടെ പുറത്താണ് ഈ പറയുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. ഇപ്പോ സർക്കാർ, രണ്ട് സർക്കാരുകളും അക്രഡേറ്റഡ് മാധ്യമ പ്രവർത്തകരാണ് അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അക്രഡേറ്റഡ് മാധ്യമ പ്രവർത്തകരുടെ എണ്ണം അന്വേഷിച്ചാൽ അറിയാം, കേരളത്തിൽ ഒരു 500-600 ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്ത് അക്രഡേറ്റഡ് അല്ലാത്ത എന്നാൽ മുഴുവൻ സമയം മാധ്യമ പ്രവർത്തനത്തിൽ ഉള്ള ആളുകളുടെ എണ്ണം ആയിരങ്ങളാണ്. ഏകദേശം ഞങ്ങളെടുത്ത കണക്ക് 6,700 മാധ്യമപ്രവർത്തകരുണ്ട്. അതിൽ 1,400 മാധ്യമപ്രവർത്തകർ വെച്ച് ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർ 5,000+ ആളുകൾ മുഴുവൻ മാധ്യമ പ്രവർത്തനത്തിൽ അവരുടെ അക്രഡേറ്റഡ് അല്ല. അവർക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു ഇനീഷ്യേറ്റ് എടുത്താൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മയായിരിക്കും.
1: തപാൽ വകുപ്പിന്റെ വിവിധ സംരംഭങ്ങളെക്കുറിച്ചും മാധ്യമരംഗത്തെ വസ്തുതാ പരിശോധന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷങ്ങൾ പൂർത്തീകരിച്ച പശ്ചാത്തലത്തിൽ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും 12 വർഷങ്ങൾ എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പര വിവർത്തകൻ പള്ളിപ്പുറം ജയകുമാർ സംസാരിച്ചു.
5: നമുക്കെല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ 12 വർഷങ്ങൾ പിന്നിടുകയാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികളുണ്ട്, 100 കണക്കിന് പദ്ധതികളുണ്ട്. തീർച്ചയായും ഈ കേന്ദ്ര സർക്കാർ പദ്ധതികളായാലും സംസ്ഥാന സർക്കാർ പദ്ധതികളായാലും അത് ആവിഷ്കരിക്കപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ 147 കോടി ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലക്ഷ്യം തന്നെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും പരിശ്രമം, എല്ലാവരുടെയും വികസനം. അവസാന വരിയിലെ അവസാനത്തെ ആളിന്റെ വരെ വികസനം സാധ്യമാകുമ്പോഴാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു രാജ്യത്തെ ഭരണം ശരിയായി നടക്കുന്നു എന്ന് പറയാൻ കഴിയൂ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. 2022 ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷം ആഘോഷിച്ചു. 2022 മുതൽ 2047 വരെയുള്ള കാലം നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമായ ഭാരതത്തിലെ യുവശക്തിയുടെ പ്രവർത്തനങ്ങളിലൂടെ

0: ഇരുപത്തൊന്ന് വർഷം കൂടി കഴിയുമ്പോ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടത്തിലായിരിക്കും. അന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ രാജ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ മക്കൾ ജീവിക്കുന്നത് എന്ന ലക്ഷ്യത്തിലാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലം എന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ ഈ 22 മുതൽ 47 വരെയുള്ള കാലഘട്ടത്തെ പറയുന്നത്.
1: ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡിജിറ്റൽ യുഗത്തിലെ വായനയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പരിപാടികൾ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കരുടെ ഓർമ്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും പി എൻ പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച വായനാ ദിന വായനാ പക്ഷാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ.
2: ഒരു കാര്യമായിരുന്നു, പക്ഷേ ഇപ്പം നിങ്ങളോട് അത് പറയുമ്പോഴത്തേനും അന്നത്തെ ഒരു കാലമല്ല ഇന്ന്. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, വളരെ എളുപ്പമാണ്. ഇപ്പൊ പോലും എനിക്കൊരു പുസ്തകം കിട്ടണമെങ്കിൽ പണ്ട് ഒരു പുസ്തകം കിട്ടുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതെങ്കിലും ലൈബ്രറിയിൽ പോയി തപ്പി നോക്കണം, അറിയാവുന്ന ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു നോക്കണം. ഇവിടെ ഇപ്പം ഒരു പുസ്തകം കിട്ടണമെങ്കിൽ വളരെ ഈസിയാണ്, ലിബ്ജൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സൈറ്റുകളുണ്ട്, ഒന്ന് അടിച്ചു നോക്കിയാൽ എല്ലാ പുസ്തകങ്ങളും കിട്ടും. ഇനി അത്രയും മെനക്കെടാൻ വയ്യെങ്കിൽ ഇന്റർനെറ്റിൽ അതിന്റെ നിരൂപണങ്ങൾ കാണും, അല്ലെങ്കിൽ ആരെങ്കിലും വായിച്ചിട്ട് സമ്മറി പറഞ്ഞു തരും. ഒന്നുമില്ലെങ്കിൽ AI ചോദിച്ചു കഴിഞ്ഞാൽ AI ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം പറഞ്ഞു തരും. അപ്പം വായനയുടെ ഉദ്ദേശം കുറെയൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. നമ്മൾ ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ ലോകം വളരെയേറെ മാറിയിരിക്കുന്നു. കാരണം നമുക്കിപ്പോ ഇൻഫർമേഷൻ ഒരുപാട് കിട്ടും, വായിക്കണം എന്ന് മാത്രമില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്നും വായനയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ ചെറിയ ചെറിയ സ്ക്രോളിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഷ്യൻസും റെസീലിയൻസും എല്ലാം കുറഞ്ഞു വരും. പക്ഷെ ഒരു പുസ്തകം ഇരുന്ന് വായിക്കുക, അത് വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കേടുള്ള കാര്യമാണ്, കുറച്ച് ഡിറ്റർമിനേഷൻ വേണം അത് വായിച്ചു തീർക്കുവാൻ. ഇങ്ങനെ ചെറിയ ഓരോരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കുള്ള ആ ക്യൂരിയോസിറ്റി കൂടുക, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത് അത് പുസ്തകം വായിച്ചാൽ മാത്രമേ ഇന്നും കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: എഴുത്തുകാരൻ UK കുമാരൻ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി.
3: അപ്പോൾ എന്തുകൊണ്ടാണ് പി എൻ പണിക്കർ ഇപ്പം പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന മിക്ക കുട്ടികളും ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നു? ഒറ്റ വാക്കിൽ പറയുന്ന ഒരു മറുപടി അറിവിന് വേണ്ടിയാണെന്ന് പറയും, ചിലർ പറയില്ല. പക്ഷേ ആ അറിവ് എന്നുള്ള വാക്കിനെ മറച്ചു വെച്ചുകൊണ്ട് പി എൻ പണിക്കർ പറഞ്ഞ വാക്കെന്താണ്? ചിന്തിച്ച് വിവേകം നേടുക. അത് വളരെ അർത്ഥവ്യാപ്തിയുള്ള ആഴമുള്ള ഒരു വാക്കാണ്. കാരണം അറിവും വിവേകവും തമ്മിൽ വ്യത്യാസമാണോ? വ്യത്യാസമുണ്ട്, പക്ഷേ രണ്ടും പ്രത്യേക അർത്ഥ തലങ്ങളാണ്. അറിവുണ്ടായതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ നന്നാവണമെന്നില്ല. നമ്മളെ മനുഷ്യരാക്കുന്നൊരു ഘടകമുണ്ട്, ആ ഘടകം എന്താണ്? നമ്മിൽ വിവേകമാണ്. തെറ്റ് ചെയ്യരുത് എന്ന് നമ്മെ ആരോ അനുദിനം ഓർമ്മപ്പെടുത്തുന്നു, തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തടയുന്നു. ആ തടയുന്ന ഒരു ഘടകം നമ്മിലെ വിവേകമാണ്. അതാണ് പി എൻ പണിക്കർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്, ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ള കാര്യം. അതായത് ഒരുപാട് പുസ്തകം വായിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.

0: The Real FM 103.6.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പാട്ടിൻ്റെ പാലാഴി എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പെഴുതി, ഡോക്ടർ സുരേഷ് മണിമല സംഗീതം നൽകി ചിത്രപാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൈതപ്പുറം വരികൾ എഴുതി മോഹൻ സിത്താര സംഗീതം നൽകി. മഴവില്ലെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടി ആരംഭിച്ചതായും VD സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. നെല്ല് സംഭരണത്തിന് പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയതായും മന്ത്രി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോ S. ജയശങ്കർ ഇന്നു മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി B. ബാറ്റ്സെറ്റ്സെഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾ പലതും കേരള ജനതയ്ക്ക് പ്രയോജനകരമായില്ലെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിൽ നവഭാരത സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് UG പുനഃപരീക്ഷ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ രാജ്യത്തെ 5440 കേന്ദ്രങ്ങളിലും വിദേശത്തെ 14 കേന്ദ്രങ്ങളിലുമാണ് പുനഃപരീക്ഷ നടത്തിയത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം തിരിച്ചെത്തി. മദീനയിൽ നിന്ന് ഫ്ലൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേരടങ്ങുന്ന സംഘമാണ് കണ്ണൂരിൽ എത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് G ന്യൂസിലൻഡിനെതിരെ ഈജിപ്തിന് ജയം. 1-3 ഗോളുകൾക്കാണ് ഈജിപ്ത് വിജയിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വിശുദ്ധൻ എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമനും മൃദുലയും പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ഏഷ്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഹരിചരണും ചിന്മയും പാടിയ ഗാനം ചിത്രം കസിൻസ് റൺ ഫോർ ലവ്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടി ആരംഭിച്ചതായും വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 24 മുതൽ വിതരണം ചെയ്യും. അനർഹമായി പെൻഷൻ പറ്റുന്നവരെ കണ്ടെത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നും അർഹരായ കൂടുതൽ പേർക്ക് പെൻഷൻ ലഭ്യമാക്കണമെന്നാണ് ഗവൺമെന്റ് നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ ജനങ്ങളെ നിസ്സഹായരാക്കുന്നത് മാറ്റിയെടുക്കാനാണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ തീരുമാനമെടുത്തതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റി എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി സി പി ജോണും നിയമസഭയിൽ വ്യക്തമാക്കി. ബോധപൂർവമാണ് പ്രചാരണം നടത്തുന്നതെന്നും ഇക്കാര്യം പ്രതിപക്ഷം ഏറ്റെടുത്തതിൽ പ്രതിഷേധം അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. എവിടെയെങ്കിലും ഓർഡിനറി ബസ് ഫാസ്റ്റാക്കിയതായി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് സി പി ജോണും പറഞ്ഞു. നെല്ല് സംഭരണത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ല് ഉടമകളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, സൌദി അറേബ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനം.

ത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4 തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഇന്ന് മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി ബർസെർസേഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാഴാഴ്ച ജെജുവിൽ ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS തർക്കാഷ് മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിലെത്തി. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രവർത്തന വിന്യാസത്തിന്റെ ഭാഗമായാണ് INS തർക്കാഷ് ലൂയിസിൽ എത്തിയത്. സമുദ്ര സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യ മൌറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുമാണ് സന്ദർശനമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മൌറീഷ്യസ് നാഷണൽ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥർക്കായി INS തർക്കാഷ് പ്രൊഫഷണൽ പരിശീലനം നൽകും. കപ്പൽ സന്ദർശിക്കാനും ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരുമായി സംവദിക്കാനും പ്രാദേശിക ജനങ്ങൾക്ക് അവസരമൊരുക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾ പലതും കേരള ജനതയ്ക്ക് പ്രയോജനകരമാവില്ല എന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ആലപ്പുഴയിൽ നവഭാരത സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതിന് കാരണം കഴിഞ്ഞ 10 സംസ്ഥാനത്തെ ഭരണമാണെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയും MSME മേഖലയിലെ വായ്പാ ലഭ്യതയും സാമ്പത്തിക ശാക്തീകരണവും ഉറപ്പാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. റിസർവ് ബാങ്ക് നടത്തുന്ന ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം. സാമ്പത്തിക സാക്ഷരതയും ഡിജിറ്റൽ മേപ്പിനുകളുടെ ആവശ്യകതയും അദ്ദേഹം സംരംഭകരുമായി പങ്കുവച്ചേക്കും. കൃഷിവകുപ്പിന്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 12 ക്ലാസ് പരീക്ഷാഫലങ്ങളും പുനർമൂല്യനിർണയ ഫലങ്ങളും CBSE പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ലഭിച്ച അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചു. ശേഷിക്കുന്ന അപേക്ഷകളുടെ ഫലങ്ങൾ ഘട്ടംഘട്ടമായി ലഭ്യമാക്കുമെന്നും മുഴുവൻ പ്രക്രിയയും ഉടൻ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും CBSE അറിയിച്ചു. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും CBSE വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോണാണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2 അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 നാളെ വൈകിട്ട് 5 പ്രവേശനം നേടാം. 3 അലോട്ട്മെന്റ് 28 പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. July 6 ക്ലാസുകൾ ആരംഭിക്കും. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 ദേശീയതലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്ക് യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 180 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 MDMA 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3,393 3,646 പേരാണ് അറസ്റ്റിലായത്. 1,706 MDMA 318 കിലോയിലധികം കഞ്ചാവും പിടികൂടി. കാനഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെതിരെ ഈജിപ്തിന് ജയം. 1-3 ഈജിപ്ത് വിജയിച്ചത്. ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വേർദേ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 വീതമാണ് നേടിയത്. ഗ്രൂപ്പ് ജിയിൽ അമേരിക്കയിലെ ഡാലസിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും.
ചൈനയിലെ ഷാവോക്സിൽ രണ്ടാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ശ്രബാനി നന്ദ, എസ് എസ് സ്നേഹ, സുദീഷ്ണ ശിവകർ, തമന എന്നിവരടങ്ങുന്ന സംഘമാണ് വിജയം നേടിയത്. 4x100 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യയുടെ തീർത്ഥേഷ് ഷെട്ടി

0: പൂവമ്മ എം ആർ, ഭരത് ശ്രീധർ, നിരു പഥക് എന്നിവർ വെള്ളി നേടി. 4x100 മീറ്റർ മിക്സഡ് റിലേയിൽ പ്രണവ് സൌരവ്, തമന്ന, അനിമേഷ് കുജോർ, എസ് എസ് സ്നേഹ എന്നീ ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡലും നേടി. മാഞ്ചസ്റ്ററിൽ വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം കണ്ണൂരിലെത്തി. മദീനയിൽ നിന്ന് ഫ്ലൈ അദീൻ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദ ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചയ്ക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ന്യൂനതകൾ പരിഹരിക്കാൻ 131 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം പാചകം ചെയ്ത 4 സ്ഥാപനങ്ങൾ പൂട്ടിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, മോഹൻ സിത്താര. മഞ്ചരി പാടിയ ഗാനം ചിത്രം കറുത്ത പക്ഷികൾ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 13,430 രൂപ, പവന് 1,07,440 രൂപ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
6: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
7: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
6: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
7: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർ.

0: പ്രിയ ഗീതം.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കാത്തിരിക്കുന്ന പ്രിയഗീതത്തിൻ്റെ സമയമാണിപ്പോൾ. നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾക്കായി ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇതാണ്: 236-6174, 236-6176, STD കോഡ് 0495, മൊബൈൽ നമ്പർ 9444744800. നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ പ്രിയഗീതം ആരംഭിക്കുന്നു.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രിയഗീതം.
3: പൊയിൽക്കാവിൽ നിന്ന് വിളിച്ച രാഘവന്റെ പ്രിയഗീതമാണ് അടുത്തത്. രാംപൂർ ക ലക്ഷ്മൺ എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാറും ലത മങ്കേഷ്കറും പാടിയത്.
4: ക്യാ കഹാ?

0: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും ഐ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി ഐ ജി ലാഭമഴ.
3: പ്രിയഗീതത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടത് കൊല്ലത്തുനിന്ന് രാജനാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആവശ്യപ്പെട്ടത്. ഗാനശില്പികൾ ONV കുറുപ്പ്, ജോൺസൺ.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗൽഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: പറഞ്ഞു പറഞ്ഞു മടുത്തു.
4: എന്തു പറ്റി?
3: പുതിയ കിഡ് ബാഗ് വേണം.
4: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
3: കറക്റ്റ്.
4: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
5: RBI പറയുന്നു,
6: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
7: അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിക്കാനും ആവശ്യപ്പെട്ടത് ഉള്ളേരിയിൽ നിന്ന് യശോദ. P. ഭാസ്കരന്റെ വരികൾക്ക് V. ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചേളന്നൂരിൽ നിന്ന് ലീല. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പ്രിയഗീതം ഇവിടെ പൂർണ്ണമാവുന്നു.
1: പ്രിയഗീതം.
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി വ്യാപനം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. CPIMലെ PMM മുഹമ്മദ് റിയാസ് ആണ് നോട്ടീസ് അവതരിപ്പിച്ചത്. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലെ പരാമർശം തെറ്റാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യയിലെവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ആവശ്യമായ ചികിത്സ കോഴിക്കോട്ടെ രോഗിക്ക് നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് LDF ഗവൺമെന്റ് പകർച്ചവ്യാധിക്കെതിരെ ഫെബ്രുവരി മുതൽ ഒരു മുൻകരുതലും സ്വീകരിച്ചില്ലെന്നും അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവെ മുരളീധരൻ പറഞ്ഞു. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജി എം ജോണാണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ്, മറ്റു കമ്മീഷൻ അംഗങ്ങളായ KNK നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ എന്നിവർ നാളെ രാവിലെ VU സെൻട്രൽ ജയിൽ സന്ദർശിക്കും. മുതിർന്ന തടവുകാരുമായി സംസാരിക്കും. കൊച്ചി വൈപ്പിനിൽ സ്വകാര്യ കപ്പലിന് പുലർച്ചെ തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ് യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച കപ്പലിനാണ് തീപിടിച്ചത്. ആർക്കും അപകടമില്ല. ആവി പിടിക്കുന്നതിനിടെ പൊള്ളലേറ്റ് വിദ്യാർത്ഥി മരിച്ചു. വലക്കാവ് നെല്ലാനി സ്വദേശി കളപ്പുരക്കൽ ഏഞ്ചലോ ആണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 9400224440. ആദ്യം ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി സൈനോജ് ആലപിച്ച ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾ, ഈണം എം ജയചന്ദ്രൻ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്, വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: യുവർ ചോയ്സിൽ ഇനി തൊട്ടിൽപ്പാലത്ത് നിന്നും ജിഷ സജീവ് ആശ്വാസി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. എന്നോ നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിനു വേണ്ടി മധുശ്രീ നാരായൺ ആലപിച്ചത്, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം പകർന്നത് രമേശ് നാരായൺ.

0: നല്ലൂർ നാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. രണ്ട് തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് ഏഴാം ക്ലാസ്സും യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. രണ്ടാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം July 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281212702.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി വെസ്റ്റിൽ നിന്നുള്ള അപ്പുവിനും കുഞ്ചുവിനും വേണ്ടി ഒരു ഗാനം കേൾക്കാം. ആശാൻ എന്ന ചിത്രത്തിനു വേണ്ടി ദീപക് സൂരജ് സന്തോഷ് ആലപിച്ചത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജോൺ പോൾ ജോർജ്.

കോളേജ് ഗേൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഡോക്ടർ ബാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് എ ടി ഉമ്മർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നരിക്കുനിയിൽ നിന്നും അബ്ദുള്ള.

0: സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകളും സ്വയം തൊഴിൽ വായ്പകളും നൽകുന്നു. 18-നും 55-നുമിടയിൽ പ്രായമുള്ള വനിതകൾക്ക് 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നത്. ഇതേ പ്രായപരിധിയിലുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക് 3 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത വായ്പയും അനുവദിക്കും. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% വരെ പലിശ നിരക്കിൽ 4 കോടി രൂപ വരെയും കുടുംബശ്രീ CDSന് കീഴിലുള്ള SHG കൾക്ക് 19 ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും. നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-നും 32-നുമിടയിൽ പ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പകളും അനുവദിക്കും. അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം വഴിയോ www.mitrasoft.kswdc.org വെബ്സൈറ്റിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ കൽപ്പറ്റ ജില്ലാ ഓഫീസിൽ ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 240023, STD കോഡ് 04936.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഇനി എരഞ്ഞിപ്പാലത്ത് നിന്നും സുബൈദ, ഫാത്തിമ, മുനീർ എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. മണ്ണ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഡോക്ടർ പവിത്രൻ, AT ഉമ്മർ.

0: മലപ്പുറം ജില്ലയിലെ പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായന ഒ പിയിലേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഗവൺമെന്റ് അംഗീകൃത ഡിഫാം അല്ലെങ്കിൽ ബിഫാം കോഴ്സ് പാസ്സായിരിക്കണം. കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ളവർ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 2950909000, STD കോഡ് 0483.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
4: ഇളയനില
3: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

വയലാർ ശരത്ചന്ദ്ര വർമ്മ, മോഹൻ സിതാര കൂട്ടുകെട്ടിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് കെ ജി യേശുദാസ്. ചിത്രം പളുങ്ക്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വടകര വൈക്കിലശ്ശേരിയിൽ നിന്നും അഞ്ജു ശോഭ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ബിച്ചു തരിമലയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അങ്ങാടി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഷറഫുദ്ദീൻ.

0: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൌജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൌജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലൂടെ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. നമ്പർ വാട്സപ്പ് ചെയ്യാം, നമ്പർ പറയാം, 9400024440. അപ്പോൾ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ. 12 മണിവരെയാണ് സമയം. ഇനി വെള്ളലശ്ശേരിയിൽ നിന്നും അരവിന്ദാക്ഷൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം വിദ്യാസാഗർ.

0: സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLCയാണ് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകർ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ അല്ലെങ്കിൽ വിവാഹമോചിതർ ആണെങ്കിൽ അത് തെളിക്കുന്ന രേഖ സഹിതം പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ ജൂൺ 24 വൈകിട്ട് 5 ഓഫീസിൽ എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0493620228.
1: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി ചെറുപ്പ എളുമ്പിലത്തോട്ടത്തിൽ നിന്നും സുജിത്, ജിഷ, കാർത്തിക്, കർണിക എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ജോണി വാക്കർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഈണം SP വെങ്കിടേഷ്.

യുവർ ചോയ്സിൽ അവസാനമായി പി ബാലകൃഷ്ണൻ ജി ദേവരാജൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം പാടിയത് യേശുദാസ്, ചിത്രം മയൂരനൃത്തം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അനീഷ് സി വി, ജാതിയേരി, കല്ലാച്ചി.

0: യുവർ ചോയ്സ്. ഇനി വൈകിട്ട് 3-2 കേൾക്കാം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനം സന്ദർശിച്ചു. ചീറ്റ പുനരുദ്ധാരണ പദ്ധതിയുടെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. അതിർത്തി സുരക്ഷ, വിദേശനയ വിഷയാവലോകനത്തിന് ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി 4 ദിവസത്തെ പഠന സന്ദർശനം ആരംഭിച്ചു. അതിർത്തി മാനേജ്മെന്റിനെക്കുറിച്ചും അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും നേരിട്ട് പഠിക്കുകയാണ് ശശി തരൂർ നേതൃത്വം നൽകുന്ന സമിതിയുടെ സന്ദർശന ഉദ്ദേശ്യം. ആഗോള അസംസ്കൃത എണ്ണവില 3% വരെ കുറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ ചർച്ചകൾ അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ പി എ മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ്, കമ്മീഷണർ അംഗങ്ങളായ കെ എൻ കെ നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ എന്നിവർ നാളെ രാവിലെ വിയൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കും. മുതിർന്ന തടവുകാരുമായി സംസാരിക്കും. പാലക്കാട് ജില്ലയിൽ ഉണ്ടായ മഴക്കുറവ് കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന് റിപ്പോർട്ട്. ജില്ലയിൽ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 90% മഴക്കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയിൽ യുവാവ് മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന 5 സുഹൃത്തുക്കളും ചികിത്സയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജെയിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. അമേരിക്കയിലെ ഡാലസിൽ രാത്രി 10:30 മത്സരം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSMEകൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആരോഗ്യമേഖലയിൽ സംസ്ഥാനത്തിനുള്ള മുന്നേറ്റം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് സർക്കാരിന്റെ നടപടികളെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പ്രതിരോധ നടപടികളിൽ കാലതാമസമുണ്ടായെന്നും എല്ലാവരും ഒന്നിച്ചുള്ള പ്രതിരോധമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടി ആരംഭിച്ചതായും വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 24 മുതൽ വിതരണം ചെയ്യും. അനർഹമായി പെൻഷൻ പറ്റുന്നവരെ കണ്ടെത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നും അർഹരായ കൂടുതൽ പേർക്ക് പെൻഷൻ ലഭിക്കണമെന്നാണ് ഗവൺമെന്റ് നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ ജനങ്ങളെ നിസ്സഹായരാക്കുന്നത് മാറ്റിയെടുക്കാനാണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ തീരുമാനമെടുത്തതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിലെ നോട്ടീസിന്റെ പരാമർശം തെറ്റാണെന്നും നോട്ടീസിൽ പിഴവ് വരുത്തിയെന്നും മന്ത്രി കെ മുരളീധരൻ നിയമസഭയെ അറിയിച്ചു. ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റിയെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി CP ജോണും നിയമസഭയിൽ വ്യക്തമാക്കി. ബോധപൂർവമാണ് പ്രചാരണം നടത്തുന്നതെന്നും ഇക്കാര്യം പ്രതിപക്ഷം ഏറ്റെടുത്തതിൽ പ്രതിഷേധം അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. എവിടെയെങ്കിലും ഓർഡിനറി ബസ് ഫാസ്റ്റാക്കിയതായി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് CP ജോണും പറഞ്ഞു. നെല്ല് സംഭരണത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുടമകളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നിർത്തലാക്കില്ലെന്ന് മന്ത്രി KM ഷാജി

0: അറിയിച്ചു. പദ്ധതിക്കായി കൂടുതൽ തുക വകയിരുത്താനാണ് ശ്രമമെന്ന് മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്ന് രാവിലെ 9:30 പ്രക്ഷേപണം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചെയ്തിരുന്നു. നാളെയും ഇതേസമയം പരമ്പര പ്രക്ഷേപണം ചെയ്യും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് മുതൽ 4 മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി ബാഗ് സെറ്റ്സുഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി സുരക്ഷ വിദേശനയ വിഷയാവലോകനത്തിന് ജമ്മുകശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി 4 പഠന സന്ദർശനം ആരംഭിച്ചു. അതിർത്തി മാനേജ്മെന്റിനെക്കുറിച്ചും അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും നേരിട്ട് പഠിക്കുകയാണ് ശശി തരൂർ അധ്യക്ഷനായ സമിതിയുടെ സന്ദർശനോദ്ദേശ്യം. നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐനസ് സർക്കാഷ് മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിലെത്തി. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രവർത്തന വിന്യാസത്തിന്റെ ഭാഗമായാണ് ഐഎൻഎസ് സർക്കാഷ് ലൂയിസിൽ എത്തിയത്. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSME മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ സംരംഭകർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. GDP 31% ഉൽപ്പാദന മേഖലയുടെ 45% കയറ്റുമതിയുടെ ഏകദേശം 50% MSME സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. കൂടാതെ 33 തൊഴിലവസരങ്ങളും MSME സൃഷ്ടിച്ചതായി സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. കേരളത്തിലെ 140 സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഖത്തറിലെ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേരെ കാണാതാവുകയും 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമായ റാസ് ലഫാൻ മേഖലയിലാണ് ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായത്. ആഗോള അസംസ്കൃത എണ്ണവില 3% വരെ കുറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലാൻഡിൽ ചർച്ചകൾ അവസാനിച്ചതിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത്. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉച്ചകഴിഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ജില്ലയിൽ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 90% മഴക്കുറവാണ് ഉണ്ടായത്. പാലക്കാട്ട് നിന്നും ഫൈസൽ അലിമുത്ത്.
1: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. June 8 ഇന്നുവരെ 186 mm മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 mm മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് നെല്ല്, വാഴ, തെങ്ങ് കൃഷികളെയെല്ലാം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. മഴ ശക്തമാകാത്തതിനാൽ ഡാമുകളിലെ ജലനിരപ്പും പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നിട്ടില്ല. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ, ചിറ്റൂർ മേഖലകളിലാണ് മഴക്കുറവ് ഉണ്ടായത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെയിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. അമേരിക്കയിലെ ഡാലസിൽ രാത്രി 10:30 മത്സരം. കടലുണ്ടി തീവണ്ടി അപകടത്തിന് ഇന്ന് 100 പിന്നിടുന്നു. അപകടത്തിന്റെ ഓർമ്മ ദിനത്തിൽ വൈകിട്ട് 4 ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടത്തും. 2001 June 22 നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടവരും രക്ഷാപ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുക്കും. മദ്യനയ വിഷയത്തിൽ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കൂയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. UDFനും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ഒരു നയമുണ്ടെന്നും അതനുസരിച്ചേ ഗവൺമെന്റ് തീരുമാനമെടുക്കൂയെന്നും പുതിയ ഗവൺമെന്റാകുമ്പോൾ ചില ആശങ്കകളുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാഫല പ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയ പരീക്ഷാഫലത്തിലെ മാർക്ക് കൂടി പരിഗണിക്കാനാണ് പ്രഖ്യാപനം മാറ്റിയത്. UGC നെറ്റ് പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. ഈ മാസം 30 ദേശീയതലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്ക് യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2nd പ്രകാരം 4 PM പ്രവേശനം നേടാം. 3rd 28 പ്രസിദ്ധീകരിക്കും. 29-30 പ്രവേശനം നേടാം. July 6 ക്ലാസുകൾ ആരംഭിക്കും. 12ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങളും പുനർമൂല്യനിർണയ ഫലങ്ങളും CBSE

സ്ഥിരീകരിച്ചു തുടങ്ങി. ലഭിച്ച അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധി വ്യാപന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSMEകൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. FM പ്രധാന

ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ എംഎസ്ഇഎംഇകൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന് ആർബിഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര എംഎസ്ഇഎംഇ ദിനത്തോടനുബന്ധിച്ച് ആർബിഐ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലെ പരാമർശം തെറ്റാണെന്നും നോട്ടീസിൽ പിഴവ് വരുത്തിയെന്നും മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നിർത്തലാക്കില്ലെന്ന് മന്ത്രി കെ എം ഷാജി. പദ്ധതിക്കായി കൂടുതൽ തുക വകയിരുത്താനാണ് ശ്രമമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ആഗോള അസംസ്കൃത എണ്ണവില 3% വരെ കുറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലാൻഡിൽ സമാധാന ചർച്ചകൾ അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത്. മദ്യനയ വിഷയത്തിൽ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കൂ എന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. UDFനും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ഒരു നയമുണ്ടെന്നും അതനുസരിച്ച് ഗവൺമെന്റ് തീരുമാനമെടുക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമബംഗാൾ ജൽദാബാരിയിലെ വാഹനാപകടത്തിൽ പരുക്കേറ്റ 2 പേർ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 6. പരുക്കേറ്റ 25 യാത്രക്കാർ ജൽപായ്ഗുഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടലുണ്ടി തീവണ്ടി അപകടത്തിന് ഇന്ന് കാൽനൂറ്റാണ്ട്. അപകടത്തിന്റെ ഓർമ്മ ദിനത്തിൽ വൈകിട്ട് 4 ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടത്തും. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടവരും രക്ഷാപ്രവർത്തകരും പങ്കെടുക്കും. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 320 രൂപ കൂടി 1,07,440 രൂപയായി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. അങ്ങനെയാണ് നമ്മുടെ ഗാനോത്സവം മുന്നോട്ട് പോകുന്നത്. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. ഒരുപാട് തവണ ഇട്ടിട്ടും വിളിച്ചില്ല എന്ന ചില പരിഭവങ്ങളൊക്കെ വാട്സപ്പിൽ കാണുന്നുണ്ട്. കഴിയുന്നതും അത്തരം പരിഭവങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആരും വിഷമിക്കരുത്, വൈകിയായാലും നമുക്ക് സംസാരിക്കാം. പാട്ടുകൾ തത്സമയ പരിപാടിയിലൂടെ ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ മറക്കാതെ ഒരിക്കൽ കൂടി ഹായ് ഇടുക. നമ്പർ 9400024440. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയ ഗാനം കേട്ടുകൊണ്ട് പരിപാടി തുടങ്ങാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം എം ജയചന്ദ്രൻ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം ഇതാരാ? സരിതയാണോ? സരിതയുടെ സ്ഥലം എവിടെയാണ്?
1: എന്റെ വീട് ചെറുവണ്ണൂര.
0: ഹായ് ഇട്ട് മടുത്തല്ലോ.
1: ഓ
0: ഹായ് ഹായ് എന്നിട്ടിട്ടേ സരിത മടുത്തോ?
1: അതെ, കൊറേ കാലായി ഞങ്ങൾ ഇങ്ങനെ വിടുന്നു. ഞാനും അമ്മയുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്.
0: അതെ, രണ്ടമ്മമാരും കൂടി ഇങ്ങനെ മാറി മാറി ഹായ് ഇട്ടോണ്ടിരിക്കാണ്.
1: അപ്പൊ അമ്മ കൊറേ കാലായി ഒന്ന് വിളിച്ചു നോക്കാൻ പറയുന്നു, അപ്പൊ ഞങ്ങളൊന്ന് വിളിച്ചു നോക്കിയതാ.
0: ഈ ഗാനോത്സവക്കാർ ഇത്ര ഹൃദയമില്ലാത്ത മനുഷ്യരാണോ? ഇങ്ങനെയൊന്നും രണ്ട് സ്ത്രീകളുടെ ഹായ് കണ്ടിട്ട് ഒന്നും പരിഗണിക്കുന്നില്ലേ എന്നൊക്കെയുള്ള വിഷമം അമ്മയ്ക്കുണ്ടോ?
1: അപ്പൊ അമ്മക്ക് അമ്മ ഇങ്ങനെ എല്ലാ ദിവസവും പാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കിടക്കാറ്.
0: ഓ അതെയോ? ആ അമ്മ അവിടെ ഇല്ലേ? അവിടെ ഇല്ലേ?
1: എന്റെ അമ്മ ഇവിടെ ഉണ്ട്.
0: എന്താ അമ്മയുടെ പേരെന്താ?
1: സരോജിനി.
0: അമ്മയ്ക്കൊന്ന് കൊടുക്കോ.
1: ആ കൊടുക്കാം. ഹലോ.
0: ആ ഹലോ അമ്മേ, നമസ്കാരം.
1: ആ
0: എന്തായാലും പാട്ട് കേൾക്കണം എന്ന് കുറെ കാലമായി അമ്മ ആഗ്രഹിക്കുന്നു അല്ലേ? ഓ അതെയോ? ഏതാ പാട്ട്? പാട്ട് പറഞ്ഞില്ല, ഏതാ പാട്ട്? ഏതായിരുന്നു?
1: ഒറ്റക്കമ്പി.
0: ആ ഒറ്റക്കമ്പി നാദം. ഓഹോ ഹോ, ഓക്കെ ഓക്കെ. അച്ഛനിപ്പോ ഇല്ല,
1: പിന്നെ ഒന്നും കൂടി ഉണ്ട്, പക്ഷെ ഒന്നല്ലേ.
0: നമുക്ക് ഈ തവണ ഒറ്റക്കമ്പി, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത തവണ മറ്റേ പാട്ട് കൊടുക്കാം. എന്താ പേരെന്തായിരുന്നു അച്ഛന്റെ?
1: ഹരിദാസൻ.
0: ആ ഹാ ഹാ. ഇപ്പൊ രണ്ടുപേര് മാത്രമേ ഉള്ളോ വീട്ടിലെ?
1: ഇപ്പൊ രണ്ടുപേരുള്ളൂ, കുട്ടികളെ സ്കൂളിൽ പോയിനി, ജോലിക്ക് പോയിനി.
0: ആ എവിടെയാ സ്ഥലം? അടുത്ത് തന്നെയാണോ ജോലി?
1: കരുവന്തിട്ടി.
0: അമ്മയുടെ സ്വദേശം എവിടെയാ ശരിക്ക്?
1: ഞാൻ തലശ്ശേരിയാ.
0: ആ ചെറിയൊരു ചെറിയൊരു ചോ കേട്ടോണ്ട് ചോദിച്ചാ കേട്ടോ. അല്ല അത് മോശം കാര്യമല്ല, നമ്മുടെ ജന്മനാടിന്റെ മുദ്ര നമ്മളുടെ ശബ്ദത്തിലും സംസാരത്തിലൊക്കെ ഉണ്ടാവുന്നത് ഒരു നല്ല കാര്യമല്ലേ? അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, സന്തോഷമുള്ള കാര്യമല്ലേ, അത് ഉണ്ടാവണം. വന്നോട്ടെ, മറക്കണ്ടല്ലോ. എന്തിനാ മറക്കുന്നല്ലേ? നമ്മള് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വീടിനെ ഒന്നും മറക്കുന്നില്ലല്ലോ. അതുപോലെ നമ്മളിൽ ഇങ്ങനെ മുദ്രിതമായിട്ടുള്ളതാണല്ലോ നമ്മളെ ഭാഷ, അപ്പൊ അതെന്തിനാ നമ്മൾ മറക്കുന്നേ? ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് എന്നാ പിന്നെ കുട്ടികളൊക്കെ വരട്ടെ. അപ്പൊ രണ്ടുപേരും കൂടി രണ്ടമ്മമാരും കൂടെ ഈ പാട്ട് തൽക്കാലം കേൾക്കൂ, കൊടുക്കാട്ടോ. സരിതോട് പറഞ്ഞാൽ മതി.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ആ നമസ്കാരം സാർ.
0: ഓ, ഇതാരാണ്?
1: പ്രമീള, കൊയിലാണ്ടിന്ന്.
0: ആഹാ, പ്രമീള ഇതേപോലെ കുറെ കാലമായി കാത്തിരിക്കുന്നു.
1: ഒത്തിരി നാളായി ഞാൻ സാറിന്റെ സൗണ്ട് കേട്ട അതേ കാലം മുതൽ റേഡിയോയിൽ ഉള്ളപ്പോ തന്നെ സാറിനോടൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ്.
0: അയ്യോ, ഇത്രയും കാലമായിട്ട് കാത്തിരുന്നിട്ട് ഇപ്പോഴാണോ പ്രമീളയ്ക്ക് ഒരു അവസരം?
1: അതെ, ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അത്രയും

0: ഞാൻ ജോബി സാറിന്റെ എല്ലാ പരിപാടിയും കേൾക്കലുണ്ട്.
1: ഓഹോ,
0: അപ്പൊ ഒന്ന് സാറിനോടൊന്ന് സംസാരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു.
1: ഓ, വളരെ സന്തോഷം. എന്താ പെമ്മേൾ, എന്താ ചെയ്യുന്നേ?
0: ഞാൻ ഒരു വീട്ടമ്മയാണ്.
1: അവിടെ കൊയിലാണ്ടി ഏത് ഭാഗത്താ?
0: കൊയിലാണ്ടി ഇപ്പൊ പറയുകയാണെങ്കിൽ ഞങ്ങൾ ശോഭികന്റെ അടുത്താണ്.
1: പഴയ എന്താ പറയാ, അടയാളങ്ങളൊക്കെ മാറി മാറിപ്പോയി അല്ലേ?
0: അതെ അതെ അതെ.
1: എന്തായാലും ഇത്രയും കാലം കാത്തിരുന്നു എന്ന് അറിഞ്ഞതിൽ ചെറിയൊരു നിരാശ ഞങ്ങൾക്ക് ഉണ്ട്. കാരണം അങ്ങനെ ആഗ്രഹിച്ച ഒരാളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം.
0: ഞാൻ ഒരുപാട് കാലമായി ജോബി സാറ് റേഡിയോയിലുള്ള കാലം മുതൽ
1: എന്താണെന്നറിയില്ല,
0: സാറിനോട് ഒന്ന് സംസാരിക്കണം എനിക്ക് ഭയങ്കര
1: ആഗ്രഹം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേറെ വീട്ടില് എന്തൊക്കെയാ വിശേഷം?
0: ഭർത്താവും മക്കളും ഉണ്ട്. രണ്ടാം കുട്ടികളാണ്. രണ്ടാളും കല്യാണമൊക്കെ കഴിച്ച് രണ്ട് പേരെ കുട്ടികളുണ്ട്. രണ്ടും സ്റ്റുഡിയോയില് വർക്ക് ചെയ്യുന്നതാണ്.
1: അതെ അല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളൊക്കെ ചെറിയ ആൾക്കാരൊക്കെ അടുത്തിരുന്ന താമസൊക്കെ അടുത്താണോ?
0: ഒരുമിച്ച്
1: പിന്നെ ഒന്നും അവരെയൊക്കെ കൂടെ തന്നെ അല്ലേ. നമ്മുടെ കുടുംബം വലുതായി വലുതായി വരുന്നു. അപ്പൊ അവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂട്ടോ.
0: ഓ,
1: ഒരല്പം വൈകിപ്പോയി. എന്നാലും വേണ്ടില്ല, എപ്പോഴെങ്കിലും തമ്മിൽ നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായല്ലോ.
0: അതെ അതെ. ഞാൻ ചിലപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ആകാശവാണി വരെ എത്തിയാലോ കാണാനുള്ള ഒരു മോഹം എനിക്കുണ്ട്.
1: അയ്യോ, നമുക്ക് ഇനി എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോ വരുമോ? അപ്പൊ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ ചേച്ചി, സന്തോഷം. ഇങ്ങനെ ഇത്രയും താല്പര്യപൂർവ്വം ഒരാൾ പറയുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഉത്സാഹം ഉണ്ടാക്കുന്ന കാര്യമാണ്. സന്തോഷം കേട്ടോ. എല്ലാരോടും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹാന്വേഷണം. അഞ്ജലി സിനിമയിലെ പാട്ടല്ലേ ഉദ്ദേശിച്ചത്? ജനുവരി രാവിലെ
0: അല്ലേ?
1: എൻ മലർ വനിയിൽ വിടെ വിടരു എന്നുള്ള പാട്ട്. ആ, ശ്രീകുമാരൻ തമ്പി എഴുതിയത്, ദേവരാജൻ അദ്ദേഹത്തിന്റെ സംഗീതം, യേശുദാസ് പാടിയ പാട്ട് അല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. 9400224440 ഇതാണ് നമ്പർ. ഇതിലേക്കാണ് ഒരു ഹായ് ഇടേണ്ടത്. തിരിച്ചു വിളിക്കാം. ഹലോ അമൽ, നമസ്കാരം. ഹൃദയത്തിലെ പാട്ട് കൊടുക്കാം. അമൽ, തിരൂർ എവിടെയാ? വയലത്തൂര്. ആ ഹാ ഹാ, എന്തൊക്കെയാ വിശേഷം? കാർപെന്ററി വർക്കാ? നമുക്ക് ഒരു ഇതുപോലെ ഒരുമിച്ച് കുറെ പേര് ചേർന്നിട്ടാണോ? അതെ. അതായത് അമലിന്റെ കൂടെയുള്ള ആൾക്കാരുടെ പേരൊക്കെ എന്താ?
1: എന്റെ പേര് പ്രജിത്ത്, പിന്നെ അമല്, അഭിലാഷ്.
0: മൂന്ന് പേരാണ്?
1: നാല് പേര്. സുരേഷ്.
0: സുരേഷ്, നാല് പേരും കൂടി ചേർന്നാണ് പണി. ഓക്കെ, നിങ്ങൾക്ക് അടുത്തടുത്ത് താമസിക്കുന്നവരാണോ?
1: അല്ലല്ല, ഞങ്ങളെല്ലാരും കുടുംബക്കാരാണ്. പക്ഷേ
0: ഓക്കെ,
1: ഞങ്ങൾ രണ്ടാള്, പിന്നെ വയലത്തൂര്.
0: ആ, അപ്പൊ എല്ലാരും കൂടി ഒരു സ്ഥലത്ത് ഒന്നിക്കുന്നു, ജോലി ചെയ്യുന്നു. നമ്മുടെ എന്താ കൂടുതൽ വർക്ക്, എന്ത് ടൈപ്പ് വർക്ക് ചെയ്യുന്നത്?
1: പാട്ട് ഇപ്പോഴും ഓൾറെഡി ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്.
0: മനസ്സിലായി. അപ്പൊ അത് കേട്ടില്ല, അതൊരു ഉത്സാഹമാണ് പാട്ടിന് പണിക്ക്. എന്തിനെ വർക്ക് മെയിൻ ആയിട്ട്? എന്താ നമ്മുടെ ബിൽഡിംഗ്?
1: ഇന്റീരിയർ വർക്ക്.
0: ഇന്റീരിയറിന്റെ അല്ലേ? അപ്പൊ അതിന്റെ ഡിസൈനർ ആരാ?
1: ഡിസൈനർ ഓൾറെഡി ഡിസൈൻ ചെയ്താണ് നമ്മളതിന്റെ വർക്ക്.
0: ആ അതെ, ഓക്കെ. അപ്പൊ അവര് നമുക്ക് ഡിസൈൻ തരും അല്ലേ? അപ്പൊ നമ്മൾ അതനുസരിച്ച് ആ പീസ് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. എന്തായാലും പുതിയ പുതിയ ട്രെൻഡുകളൊക്കെ അനുസരിച്ച് നമ്മൾ ഇടക്കിടക്ക് വീട്ടിലെ ഇന്റീരിയർ മാറ്റിക്കൊണ്ടിരിക്കുവോ? നാലാളെ വീട്ടിലും ഏറ്റവും പുതിയ ഇന്റീരിയർ ഡിസൈൻ ആയിരിക്കും.
1: പറ്റുന്നൊക്കെ.
0: അതെ, നമ്മളിപ്പോ ഓക്കെ. ഹൃദയം സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്ക് കേൾക്കണ്ടേ അല്ലേ? അതിലേത് പാട്ടായിരുന്നു ഉദ്ദേശിച്ചേ?
1: നിന്നെ
0: ആണോ? നിന്നെ ഞാൻ ആയാലോ? നിന്നെ ഞാൻ എന്നുള്ള പാട്ട് കൊടുത്താലോ? മറ്റേ ദർശന, ദർശന കൊടുക്കട്ടെ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പണി നടക്കട്ടെ. ഓക്കെ, ആ ഉഷാറായിരിക്കുന്നു കേട്ടോ. ഓക്കെ, റൈറ്റ് റൈറ്റ്
1: റൈറ്റ്.
0: ഓക്കെ, കൊടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ സംഗീത, നമസ്കാരം.
1: ആ അതെ അതെ,
0: മൂഴിക്കൽ.
1: കുറെ കാലമായി. ആ മുഴിക്കൽ, അതെ മുഴിക്കൽ. ചെറുവറ്റ എന്ന് പറയും.
0: ആ ചെറുവറ്റ.
1: ആ
0: കടവ് കടക്കണോ?
1: ആ ചെറുവറ്റ കടവ് കടന്ന് കൊച്ചു അങ്ങോട്ട് പോണം.
0: കടവത്ത് തോണിയില്ലാത്ത കാലത്ത്, തോണിയുള്ള കാലത്ത് മുതലേ താമസിക്കുന്ന ആളാണോ?
1: അല്ല അല്ല, ഇപ്പൊ ഞങ്ങളിപ്പോ വന്നിട്ട്
0: വന്നിട്ട് ആ അപ്പോഴേക്കൊക്കെ പാലായി പോയി അല്ലേ?
1: ഓഹോ, ഞങ്ങൾ മലാപ്പുറം വരുന്ന അവിടെ നിന്നോട് പോകുന്നത്.
0: അതെ, മലാപ്പറമ്പിൽ നിന്ന് ചെറുവറ്റക്കാരായി മാറി.
1: അതെ,
0: ചെറുവറ്റക്കാരൊക്കെ പറയുന്നില്ലേ പണ്ട് ഇവിടെ പാലുണ്ടായിരുന്നില്ല, കടവായിരുന്നു.
1: ഓ
0: അപ്പൊ
1: പറയുന്നു പാലം പിന്നെ വന്നതാണല്ലോ.
0: അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാ വിശേഷം?
1: ഓ നല്ല വിശേഷം,
0: ഉഷാറായിരിക്കുന്നു.
1: കുറെ കാലമായിട്ട് കുറെ മെസ്സേജ് അയച്ചു, പിന്നെ വിളിക്കാണ്ടായപ്പോ പിന്നെ നിർത്തിയതാ. അപ്പൊ ഇന്ന് വെറുതെ ഒന്ന് അയച്ചു നോക്കിയതാ.
0: അതെ, അപ്പൊ അതൊരു അവസരമാവട്ടെ അല്ലേ?
1: അതെ അതെ.
0: നമ്മളിങ്ങനെ കുറെ പേരെ കാത്തിരിക്കാൻ, അധികം പേരെ കാത്തിരുത്തരുന്ന് ഞങ്ങൾക്കുണ്ട്, പക്ഷേ മെസ്സേജും നമുക്ക് പങ്കെടുപ്പിക്കാവുന്നവരുടെ എണ്ണവും മെസ്സേജിന്റെ എണ്ണം കൂടി പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ല.
1: അതെ,
0: നന്നായി. അതെ, ഞങ്ങളൊരു നിശബ്ദ ആസ്വാദകരായി മാറി നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ നേരത്തെ, അതെ നേരത്തെ പ്രമീളയെ പോലെ വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് അവസരം കിട്ടി. മകള് പഠിക്കുന്ന കുട്ടിയാണോ അതോ?
1: ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിലോട്ട് തിരുവനന്തപുരത്ത്.
0: ആ പോയിരിക്കാണ്,
1: ജൂലൈ ക്ലാസ് തുടങ്ങും.
0: ആ അതിന് പോകാൻ വേണ്ടി ഇരിക്കുക അല്ലേ?
1: പോകാനുള്ള ഒരുക്കത്തിലാണ്.
0: അവിടെയാണ്, അവിടെ ബാങ്കിൽ കിട്ടാൻ എളുപ്പമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ ഭാഗങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി പോവാണ്.
1: തിരുവനന്തപുരം, കൊല്ലമൊക്കെ ആണല്ലോ.
0: അതെ അതെ, അങ്ങനെ അതിന്റെ
1: SSC കോച്ചിങ്ങും കൂടെ.
0: അതെ, ഇപ്പൊ നമ്മൾ ഓരോത്തിനും ഓരോ ഏരിയകൾ ഉണ്ടല്ലോ അല്ലേ? IAS കോച്ചിങ്ങിന് ഡൽഹി, മറ്റേ മറ്റു പരിശീലനങ്ങൾക്ക് കോട്ട, രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ പോലെ.
1: അതെ, അങ്ങനെ ഇതിനതാണ്
0: കേട്ടിട്ടുണ്ട്.
1: ഇവിടെ JDTയിലാണ് കോളേജ്
0: പഠിച്ചൊക്കെ. എന്താ മോളുടെ പേരെന്താ? ഓ, അപ്പൊ ഞങ്ങളുടെ വിജയാശംസകൾ, നല്ല ഉഷാറായി വരട്ടെ. ഏത് പാട്ടാ കേൾക്കണ്ട അമ്മയ്ക്ക് മോക്കും കൂടെ? ആ പരിപാടികളെ അവതരിപ്പിച്ചിട്ട് അല്ലേ?
1: ഓക്കെ,
0: ഏതാ പാട്ട് വേണ്ടേ സംഗീത?
1: തങ്ക
0: നൂപുരമോ, തൂവൽക്കൊട്ടാരല്ലേ? ഓ ആ പാട്ടാണ് വേണ്ടത്, കേൾപ്പിക്കാട്ടോ. ഒരാളെ ഉള്ളോ? മാളവിക മാത്രമേ ഉള്ളോ? അമ്മോനോട് ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം പറയണേ.
1: ഓ പറയാം.
0: ഓക്കെ, പാട്ട് കേൾക്കാം.
1: ഓ ശരി,
0: റൈറ്റ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: ഹലോ സർ.
0: ആ, ഇതാരാണ്?
1: ഞാൻ സംഗീതയാണ്.
0: സജിനി. ഷീബ.
1: സംഗീത.
0: ആ, സംഗീത സംഗീത. സോറി സോറി സോറി. എവിടെയാ സ്ഥലം?
1: തലശ്ശേരി.
0: ആഹാ, എന്തൊക്കെയാണ് സംഗീത? നേരത്തെ തലശ്ശേരിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വന്ന് താമസാക്കിയ ഒരു ചേച്ചി സംസാരിച്ചപ്പോ കേട്ടല്ലേ. സംഗീത കോഴിക്കോടൊക്കെ വരേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ടോ? ഓ, ശരി. ഇവിടുന്ന് ഇരിങ്ങലിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്. ഇരിങ്ങലിന്ന് വളരെ വളരെ പ്രശസ്തയായ ഒരു കലാകാരി കോഴിക്കോട് ആകാശവാണിയിൽ ഉണ്ടായിരുന്നു, നാരായണി ചേച്ചി.
1: നാരായണി.

0: ഇല്ല, അതെ, അവര് മുമ്പത്തെ ഒരു കാലം എന്താ പറയാ, അവരെ പ്രാഗൽഭ്യം കൊണ്ടും അവതരണ മികവ് കൊണ്ടും ഒക്കെ വേറിട്ട് നിന്ന അതിപ്രശസ്തയായ ഒരു കലാകാരിയാണ്, ശബ്ദകലാകാരി. എന്തൊക്കെയാ വിശേഷം? അതെയോ? ഓ, തലശ്ശേരി ടൗൺ തന്നെയാണോ?
1: തലശ്ശേരി
0: കൂത്തുപറമ്പിൽ. കുറച്ചു മുന്നേ അങ്ങോട്ട് നീങ്ങണം. നമ്മളെ അപ്പൊ കോഴിക്കോട് എങ്ങനെയാ കേൾക്കുന്നത്? റേഡിയോയിലാണോ അതോ ആപ്പ് വഴിയാണോ? എങ്ങനെങ്കിലും തപ്പിപ്പിടിച്ച് റിയൽ എഫ് എമ്മിനെ
1: തൃപ്തി പോലെ.
0: നമ്മളീ മറ്റേ കൊട്ടാരക്കര മറ്റേ അതില്ലേ, കുട്ടിച്ചാത്തൻ സിനിമയിൽ ആവാഹിച്ചിരുന്ന മാതിരി ഇവിടെ വാ ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് റിയൽ എഫ് എം റേഡിയോയിലേക്ക് ആവാഹിക്കും എങ്ങനെങ്കിലും അല്ലേ റിയൽ എഫ് എമ്മിനെ.
1: വേണ്ട,
0: ഇതിൽ തന്നെ നമുക്കിത് മതി. അതെ അതെ, കേൾക്കാതിരിക്കുന്നത് എങ്ങനെ? അപ്പൊ പാട്ട് വേണ്ടത് ഒരു കുടക്കീഴില്ലേ. നമ്മുടെ അനുരാഗിണി ഇതാ നിൻ എൻ കരളിൽ. അതെ, പൂക്കൾ വിരിയട്ടെ. പാട്ട് കൊടുക്കാട്ടോ.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം. ഹലോ,
1: ഹലോ,
0: ആ കബീർ, എവിടെയാ സ്ഥലം?
1: ഞാൻ ശരിക്കും താമസം ചേളന്നൂര്.
0: ആ, എട്ടേരണ്ടിൽ താമസം. എവിടെ നിന്ന്?
1: ജോലി ഇവിടെ എം പി റോഡ്, മൊയ്തീൻപള്ളി റോഡ്.
0: മൊയ്തീൻപള്ളിയിലാണ്?
1: മൊയ്തീൻപള്ളി റോഡില്, എം പി റോഡ്.
0: ആ, മനസ്സിലായി, എം പി റോഡ്. അവിടെ ഇപ്പൊ കടയിലാണോ?
1: അതെ, കടയിലാണ്.
0: എല്ലാരും കടകളിലൊക്കെ ധാരാളം കേൾക്കാറില്ലേ?
1: അതെ അതെ, സ്ഥിരം വെക്കുന്ന. രാവിലെ 9 മണി മുതൽ തുടങ്ങിയിട്ട് 10 മണി വരെ ഉണ്ടാവും.
0: അവിടെ അതെ, റെഡിന്റെ ബിസിനസ് ഉണ്ടോ?
1: ബിസിനസ് ഉണ്ട്.
0: ആ, ഇപ്പൊ ഏത് മോഡലാണ് നിങ്ങളുടെ അടുത്തുണ്ടാവുക?
1: ബ്ലൂടൂത്ത് ഐറ്റംസ്.
0: അപ്പൊ അതില് മറ്റേ ട്യൂണർ ഉണ്ടാവില്ലേ?
1: അതെ, ട്യൂണർ ഉണ്ട്. കോഴിക്കോടൊക്കെ കിട്ടും.
0: എം കിട്ടുമോ അതോ FM മാത്രമേ ഉള്ളോ?
1: FM മാത്രമേ ഉള്ളൂ,
0: രണ്ടും ഉണ്ട് അല്ലേ. അപ്പോ എങ്ങനെയാണ് കബീറെ, ഇതിന്റെ ഒക്കെ ഒരു സെയിൽ ഇപ്പത്തെ രീതി എങ്ങനെയാ?
1: ഇപ്പൊ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്.
0: ഉണ്ട് അല്ലേ. ഇത് ബ്ലൂടൂത്ത് സ്പീക്കറും കൂടി ആയതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിലാണല്ലോ അല്ലേ? പഴയ പോലെ വെറും റിസീവേഴ്സ് മാത്രല്ല. ഓക്കെ, ഇപ്പൊ എന്തായാലും പാട്ടും കേൾക്കാം. പാട്ട് ആൾക്കാരെ കേൾപ്പിച്ച് അത് നമ്മുടെ പാട്ട് വെട്ടി ചെലവാക്കുകയും ചെയ്യാം. കബീർ, കുറെ കാലമായോ ഇവിടെ ബിസിനസ് ആയിട്ട്? ഓക്കെ, ആണോ? അത് നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ. ഓക്കെ, എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മ പുതുക്കാൻ ഒരവസരമായി. അപ്പോൾ നമ്മൾ റേഡിയോ അവിടെ കടയിൽ കൂടെ എല്ലാവരും പോണവരൊക്കെ കേട്ടോട്ടെ. അപ്പോൾ ഏത് പാട്ടാണ് നമ്മൾ കേൾപ്പിക്കേണ്ടത്? ആടുജീവിതം. പെരിയോനെ എൻ റഹ്മാനെ, ജിതിൻ രാജ് പാടിയ പാട്ട്. ആ ഹാ ഹാ. അപ്പോൾ ഞങ്ങൾ സ്നേഹാശംസകൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ വീട്ടുകാരോടൊക്കെ പറയണേ.
1: ഓക്കെ,
0: എന്നാൽ പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: The Real FM 103.6.
3: ഹലോ, നമസ്കാരം സുരേന്ദ്രൻ.
4: ഹലോ, നമസ്കാരം.
3: സുരേന്ദ്രൻ പാലത്ത് അല്ലേ?
4: അതെ.
3: എന്താ വിശേഷം?
4: അങ്ങനെ നല്ല വിശേഷം.
3: സുരേന്ദ്രൻ,
4: താങ്കളുടെ വിശേഷം എങ്ങനെ?
3: ഞങ്ങളിവിടെ ഇതുപോലെ സുരേന്ദ്രനെ പോലെ ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കള് അവരുടെ വിശേഷങ്ങൾ ഒരു ചിലരുടെ പറഞ്ഞ പോലെ കുറെ കാലം കൂടി കാത്തിരുന്നതിന്റെ ഒരു ചെറിയ നിരാശ ഇതൊക്കെ കൂടി ഇതിലൂടെ ഒക്കെ ഇങ്ങനെ സമ്മിശ്ര വികാരങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു.
4: അതാണല്ലോ ജീവിതം, ഏറ്റവും ഇറക്കവും.
3: അതെ അതെ.
4: പിന്നെ കൂടുതൽ വർത്തമാനം പറഞ്ഞ് മുഷിപ്പിക്കണ്ട.
3: അടുത്തൊരു
4: സ്വഭാവം എന്റെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കിട്ടുകയാണെങ്കിൽ അതൊരു ഇതല്ലേ,
3: നല്ല കാര്യം.
4: അപ്പം ഞാൻ പിന്നെ പറഞ്ഞ അയാൾ കരുതി എന്നുള്ള
3: സിനിമയിലെ മാനെ അല്ലേ?
4: അതെ.
3: ആ പാട്ട് കേൾപ്പിക്കാട്ടോ.
4: ഓക്കെ, താങ്ക്സ്.
3: ഓക്കെ സുരേന്ദ്രൻ, താങ്ക് യു, വെൽക്കം.

0: മാനെ മാനെ മാനെ മാനെ
1: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
2: നമസ്കാരം.
1: എലിയാസ് പർവ്വത്ത് നിന്ന്.
2: എന്തൊക്കെയാണ്?
1: നമ്മുടെ ബീച്ചില് അല്ലേ?
2: ബീച്ചില് ഞാൻ മലപ്പുറത്തെ കേറിയത്.
1: കോഴിക്കോട് ബീച്ചില്. എനിക്കറിയാം, നമ്മുടെ ഗാന്ധി റോഡിലുള്ള അവിടെ.
2: സ്വന്തം നാട്ടിലാണ്.
1: സർവീസിലുണ്ടോ?
2: മൂവാറ്റുപുഴ
1: സെക്ഷനിലാ അല്ലേ?
2: അങ്ങനെയാണല്ലോ
1: ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ?
2: അങ്ങനെയാണല്ലോ ഇവിടെ തന്നെ കിട്ടുള്ളൂ.
1: എലിയാസ്, വേറെ ഏതെങ്കിലും? ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴൊന്നും അല്ല. അത് ഏതാണ്ട് ഒരു 10-30 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന
2: കൊച്ചി തുടങ്ങുന്ന സമയത്ത്.
1: കൊച്ചി തുടങ്ങിയ കാലത്ത്
2: കൊച്ചിയില് എന്റെ വീടിനടുത്ത് അപ്പൊ മനു ഉണ്ട്.
1: ഇനിയിപ്പോ
2: സമയം കളയണ്ട.
1: ആയിക്കോട്ടെ, കേൾപ്പിക്കാം കേൾപ്പിക്കാം കേട്ടോ. അപ്പൊ
2: 1.5 കൊല്ലം മുമ്പ് ഞാൻ ഇതുപോലെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോ ലാസ്റ്റ് പാട്ടിനെ
1: വിളിച്ചു.
2: അന്നത്തെ ചോറുണ്ടായാലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു.
1: എന്തായാലും ഈ പാട്ട് കഴിയുന്നതോട് കൂടി ഊണ് തുടങ്ങാം. ഓക്കെ,
2: അതെ അതെ തീർച്ചയായിട്ടും. ആ അതെ, ലൈവ് തുടങ്ങിയാലോ. ഓക്കെ,
1: ബൈ.
2: ഓക്കെ. കേക്കുന്നുണ്ട്.

ഗാനോത്സവം വീണ്ടും നാളെ 1-2 മുതൽ 2 മണി വരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം ബിനിത, സാങ്കേതിക സഹായം ഷനാസ്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്, ഡൽഹി റിലേ.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 52-ാം ഭാഗം.

0: നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
1: ഒരു കൊലപാതക കഥ ചുരുളഴിയുമ്പോൾ അതിന്റെ വളവു തിരിവുകളിൽ അന്യാദൃശ്യമായ സുഹൃത് ബന്ധങ്ങളുടെ ചാരുതയും അനുപമമായ പ്രണയമിടിപ്പുകളുടെ ധ്വനിസാന്ദ്രതയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ഡോസ്റ്റോയെവ്സ്കി. റസ്കോൾനിക്കോവ് കൊലപാതകം ചെയ്തെന്ന് സുഹൃത്ത് റസുംഹിൻ വിശ്വസിക്കുന്നില്ല. സോണിയ എന്ന കൂട്ടുകാരിയുടെ മുന്നിൽ നിക്കോവെല്ലാം ഏറ്റുപറഞ്ഞ് കുറ്റത്തിൻ്റെ ഭാരമൊഴിച്ചിരിക്കുന്നു. പശ്ചാത്താപത്താൽ പവിത്രീകരിക്കപ്പെട്ട് നിയമത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരുങ്ങുന്ന നിക്കോവ് സ്വന്തം അനുജത്തിയുടെ സംരക്ഷണം പ്രിയതോഴൻ റസുമിഹിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ ലോകപാപങ്ങളുടെ കുരിശ് ചുമലിലേറ്റിയ യേശുക്രിസ്തു അതിൽ തറയ്ക്കപ്പെട്ട് മരണത്തോടടുക്കുമ്പോൾ സ്വന്തം അമ്മയുടെ സംരക്ഷണം പ്രിയ ശിഷ്യൻ യോഹന്നാന് ഏൽപ്പിക്കുന്ന ചിത്രം ഓർമ്മയിൽ തെളിയുന്നു. ഇനി അങ്ങോട്ട് സുദീർഘമായൊരു കുറ്റവിസ്താരം ആരംഭിക്കുന്നു. കീഴടങ്ങും മുമ്പ് കരുത്തു തെളിയിക്കുന്ന കുറ്റവാളി.
2: റസുംഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
3: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? അതിന് എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
2: അവൾ തനിയെ ഇവിടെ വന്നിരുന്നു.
3: അവൾ വന്നിരുന്നോ?
2: നീ
3: എന്താണ് അവളോട് പറഞ്ഞത് എന്നെക്കുറിച്ച്?
2: ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എനിക്കെന്ത് സംഭവിച്ചാലും നീ അവരെ സംരക്ഷിക്കണം. ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കുന്നു.
3: നിക്കോ,
2: അതേടാ, നീ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
3: നിക്കോവ്,
2: അവളും നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം.
3: നിക്കോവ്, നീ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊരു രഹസ്യമാണെങ്കിൽ സാരമില്ല, എന്നോട് പറയണ്ട. പക്ഷേ നിന്റെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും.
2: ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നീ ശ്രമിക്കാതിരിക്കുക, അത് കാലത്തിന് വിട്ടുകൊടുക്കുക.
3: നീ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനക്കാരനാണ്, അങ്ങനെ തന്നെയായിരിക്കും. എന്തോ അപകടകരമായ പ്രവൃത്തികൾക്ക് തയ്യാറെടുക്കുകയാണ്, ഉറപ്പാണ്. അതുതന്നെ, ഡോണിയയ്ക്ക് അതറിയുമായിരിക്കും. അപ്പോൾ ഡോണിയ നിന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു?
2: എന്താണ് നീ വീണ്ടും വീണ്ടും അതെടുത്തു ചോദിക്കുന്നത്?
3: ആ കത്തും ഇവിടെയുള്ള വരവും തമ്മിൽ.
2: കത്ത്?
3: ഡോണിയയ്ക്കൊരു കത്ത് കിട്ടി ഇന്നലെ. അവൾ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. നിന്നെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ എന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവൾ പറഞ്ഞു, നമുക്ക് വളരെ വേഗം വേർപിരിയേണ്ടി വരുമെന്ന്. പിന്നെ എന്നോട് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ എന്തിനു വേണ്ടി അവൾ നന്ദി പറഞ്ഞു.
2: എവിടുന്ന കത്ത് കിട്ടിയത്?
3: അതിനെപ്പറ്റി അറിയില്ല. ശരി നിക്കോ, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, എല്ലാം അറിയുന്ന കാലം. ഇപ്പോൾ ഇടയ്ക്ക് നിഗൂഢതകൾ. ഞാൻ പൊയ്ക്കോട്ടെ.
2: മദ്യപിക്കാനല്ലേ നീ പോകുന്നത്?
3: അല്ല, ഇപ്പോൾ എനിക്ക് മദ്യപിക്കേണ്ട ആവശ്യമില്ല. മദ്യമില്ലാതെ തന്നെ നീ എന്നെ ലഹരി പിടിപ്പിച്ചിരിക്കുന്നു. നിക്കോവ്, ഞാൻ പോകുന്നു, വേഗം തിരിച്ചു വരാം.
2: പാപം റസുമിഹിൻ, അവൻ ധരിച്ചു വച്ചിരിക്കുന്നത് ഏതോ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ഞാനും പങ്കുകൊള്ളുന്നുവെന്നാണ്. ഡോണിയും അതിൽ

0: കടന്നു വരാം.
1: ഞാൻ പെട്രോവിച്ച്, പെരിഫറി പെട്രോവിച്ച്. ഹാ, നിങ്ങൾ ഇവിടെ ഈ സന്ദർശകനെ പ്രതീക്ഷിച്ചിരിക്കില്ല അല്ലേ? കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇതിലെ കടന്നു പോകുമ്പോൾ തോന്നി ഇവിടെ വന്ന് എന്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരു 5 മിനിറ്റ് ചെലവഴിച്ചുകൂടാ എന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ?
0: കൊള്ളാം സാർ, ഇവിടെ ഇരിക്കുക.
1: സന്തോഷം. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ ഒരു വീർപ്പ് മുട്ടലായിരുന്നു താങ്കൾക്ക്. അന്നൊക്കെ മോശമായ രീതിയിലാണ് ഞാൻ നിങ്ങളോട് പെരുമാറിയതെന്ന് തോന്നുന്നു. എനിക്കത് വിഷമമുണ്ട്.
0: അങ്ങനെ മോശമായ പെരുമാറ്റമാണെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ ബുദ്ധി സാമർത്ഥ്യം മുഴുവൻ വിളമ്പി, അത്രയേ ഉള്ളൂ.
1: തികച്ചും സംസ്കാരശൂന്യമായ വിധത്തിൽ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും നമ്മൾ മാന്യരാണ്. ഒന്നും ഒളിച്ചു വെക്കാതെ തുറന്ന മനസ്സോടെ പെരുമാറുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. നിങ്ങളുമായി അത്തരത്തിൽ ഇടപെടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ,
0: എന്താണ് ഉദ്ദേശിക്കുന്നത്? വളച്ചിട്ടില്ലാതെ പറയൂ.
1: അതെന്റെ ഒരു ശൈലിയാണ്. വിശദീകരണം നൽകാം, എന്റെ കടമയാണ്. തെറ്റിദ്ധാരണകളെല്ലാം നീക്കാം. സർവതും
0: നിങ്ങളുടെ സൗമ്യമായ പെരുമാറ്റം നിലക്കണ്ണാടി നോക്കും പോലെയാണ്. എല്ലാം അങ്ങ് ഒപ്പിയെടുക്കും.
1: തുറന്ന മനസ്സോടെ, ആ, ഏറ്റവും ആത്മാർത്ഥതയോടെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനുമുപരി നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
0: നിങ്ങൾ ഓരോ വാക്ക് പറയുമ്പോഴും എന്റെ മനസ്സിൽ ഓരോ കുരുക്ക് വീഴുകയാണ്. അഴിയുന്ന കുരുക്കുകൾ ഇരട്ടിയായി കുരുക്കുകൾ വീഴുന്നു.
1: നിങ്ങൾക്ക് എന്നോട് വെറുപ്പായിരുന്നു എന്ന കാര്യം എനിക്കറിയാം. തീർച്ചയായും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ആ അഭിപ്രായം തുടച്ചു മാറ്റാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
0: എനിക്ക് ഔദാര്യം വേണ്ട. നിയമദൃഷ്ടിയിൽ തെളിവുകളാണല്ലോ നീതിപീഠത്തിന് വേണ്ടത്. അത് നിങ്ങൾ കണ്ടെത്തിയിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം.
1: എല്ലാ കാര്യങ്ങളും വിശദമായി പറയേണ്ട ആവശ്യമില്ല. ചില കേട്ടുകേൾവികൾ ഉയർന്നു വന്നിരിക്കുന്നു. ആരിലൂടെ, എങ്ങനെ, എപ്പോൾ ഈ കേട്ടുകേൾവികൾ എന്റെ കാതിലെത്തി, എപ്രകാരം അത് നിങ്ങളെ ബാധിച്ചു എന്ന വിശദാംശത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല.
0: എന്നെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഉണ്ടാക്കുകയാണോ?
1: തികച്ചും ആകസ്മികമായാണ് എന്റെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തത്. ഞാനാണ് നിങ്ങളെ ആദ്യം കുടുക്കിയത്. ആ വൃദ്ധ പണയവസ്തുക്കളിൽ കുറിച്ചു വച്ചിരുന്നതും മറ്റും ഒന്നും വാസ്തവത്തിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യങ്ങൾ. എങ്കിലും റസ്കോൾനിക്കോവ് എങ്ങനെ നിങ്ങളെ സംശയിക്കാതിരിക്കും? നിങ്ങൾ എല്ലാത്തിനും സംശയമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു.
0: അത് യുക്തിപരമായ സമീപനമല്ലല്ലോ.
1: അതെ, വ്യക്തിപരമായ സമീപനത്തിലൂടെ ഞാനത് അപഗ്രഥിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനും മനുഷ്യനാണല്ലോ. ആ മാസികയിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ച ലേഖനം, ആ സമയത്ത് ഞാനത് ഓർത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചത്?
0: ആ ലേഖനത്തിൽ നിന്നായിരുന്നു തുടക്കം.
1: ഞാൻ നിങ്ങളെ പുച്ഛിച്ചു, കളിയാക്കി. എല്ലാം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ ഞാൻ എപ്പോഴും പ്രകോപിപ്പിക്കുകയായിരുന്നു.
0: എനിക്കത് മനസ്സിലായിരുന്നു.
1: ഞാനത് ആവർത്തിക്കുന്നു. നിക്കോ, നിങ്ങളൊരു രോഗിയാണ്. ക്ഷമയില്ലാത്തവനാണ്, ധീരനാണ്, നിശ്ചയദാർഢ്യമുള്ളവനും ആത്മാർത്ഥതയുള്ളവനുമാണ്.

0: ഗുണഗണങ്ങൾ ഏറെയുള്ളവൻ.
1: ഞാനൊരു സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു. ചിന്തകളും ആശയങ്ങളുമാണ് എൻ്റെ കൈമുതൽ.
0: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 52-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉമ്പായി, മഞ്ചരി എന്നിവർ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഉമ്പായി, മഞ്ചരി എന്നിവർ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവെച്ചു. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് രാജി പ്രഖ്യാപനം. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം വരെയുള്ള സൈക്ലിംഗ് ബൈ ദി സീ എന്ന പരിപാടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടെ

0: SMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBIയുടെ അന്താരാഷ്ട്ര MSEE ദിന പരിപാടി കൊച്ചിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് നാഷണൽ ടെസ്റ്റ് ഏജൻസി. കിം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്ന ആവശ്യത്തെ തുടർന്നാണ് തീരുമാനം. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. മത്സരം രാത്രി 10:30. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400224444. യുവർ ചോയ്സിൽ ആദ്യം ഉത്തമൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണം പകർന്ന് ജി വേണുഗോപാൽ പാടിയ ഗാനം ചിത്രം ബാബാ കല്യാണി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വാഴക്കാട് നിന്നും അശ്വതി.

രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം സുരേഷ് പീറ്റേഴ്സ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കല്ലാരി റോഡിൽ നിന്നും സുജാത, ബബിത, സംഗീത, മഞ്ജു, ഡീന.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: The Real FM 103.6.
3: 103.6 റിയൽ എഫ്എമ്മിൽ യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. 4 മണിവരെയാണ് സമയം. നമ്പർ 9400224440. ഇനി വെട്ടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ബി ആർ

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നു.

0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിൽ ഇനി തിരുവമ്പാടിയിലുള്ള ഷമീറിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കെ ജയകുമാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് ബോംബെ രവി.

0: ത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം. ചൂലൂരിൽ നിന്നും ശ്രീനന്ദന, ധന്യ എന്നിവരുടെ ഇഷ്ടഗാനം. മാനസം എന്ന ചിത്രത്തിനു വേണ്ടി പ്രദീപ് സോമസുന്ദരം, മിൻമിനി എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ.

0: അല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: പുത്തലത്ത് കണ്ണാശുപത്രി.
6: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ഇളയ നില സമർപ്പിക്കുന്നത്
7: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

ജോൺസന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. ചിത്രം ചെങ്കോൽ. ഗാനരചന കൈതപ്രം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കക്കട്ടിൽ നിന്നും ബാബു, വിജി, ശ്രീരേഷ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം മിഥുനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു 10 മൈലിൽ നിന്നും ദീപ ബാലരാജ്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം തുടരും എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ബി കെ ഹരിനാരായണന്റെ വരികൾ, ഈണം ജെയ്ക്സ് ബിജോയ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു എലത്തൂരിൽ നിന്നും ശ്രീജില.

0: ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

FM പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവെച്ചു. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് രാജി പ്രഖ്യാപനം. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം വരെയുള്ള സൈക്ലിംഗ് ബൈ ദ CA പരിപാടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBI യുടെ അന്താരാഷ്ട്ര MSE ദിന പരിപാടിയിൽ കൊച്ചിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി.

0: സി. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. സി ബി എസ് ഇ പ്ലസ് ടു പുനർമൂല്യ നിർണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്നാണ് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്ന ആവശ്യത്തെ തുടർന്നാണ് തീരുമാനം. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. മത്സരം രാത്രി 10:30. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മ്യൂസിക് മിക്സ്.

0: ജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇപ്പോൾ കേൾക്കാം കാൽപന്തോളം.
2: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

രണ്ട് സമനിലകളും രണ്ട് വലിയ മാർജിനിലുള്ള വിജയങ്ങളും കണ്ട മത്സരദിനം. എങ്കിലും ആവേശമൊട്ടും ചോരാത്ത പോരാട്ടങ്ങൾ. ലോകകപ്പിലെ ഈ ദിനത്തെ അങ്ങനെ സംഗ്രഹിക്കാം. മത്സരങ്ങളിലേക്ക് വിശദമായി. സ്പെയിൻ സൗദി. കഴിഞ്ഞ മത്സരത്തിലെ പോലെ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ യമീൻ ലമാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ മുൻനിരക്കാരെയും ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയാണ് സ്പെയിൻ തുടങ്ങിയത്. ആദ്യ മിനിറ്റിൽ തന്നെ യമാലിന്റെ വലതു വിങ്ങിലൂടെയുള്ള കുതിപ്പും ക്രോസും കണ്ടു. വൈകാതെ 10-ാം മിനിറ്റിൽ യമാൽ തന്നെ ഗോളടിച്ചു. ലപ്പോട്ട തള്ളി നൽകിയ പന്തു പിടിച്ച് ഓസ്റ്റാംബൂൾ പോസ്റ്റിന് കുറുകെ നൽകിയ ക്രോസ് വലയിലേക്ക് തൊടുത്ത് യമാൽ സ്പെയിനിന് 1-0 ലീഡ് നൽകി. അവിടെ കൊണ്ട് നിർത്താതെ ഗോൾദാഹത്തോടെ ആക്രമണം തുടർന്ന സ്പെയിൻ രണ്ടു വട്ടം കൂടി ഗോളിയെ പരീക്ഷിച്ചു. ഇടതുവിങ്ങിലൂടെ ഓസ്റ്റാംബൂളും വലതുവിങ്ങിലൂടെ യമാലും നടത്തിയ കുതിപ്പുകൾ സൗദിയെ വിഷമിപ്പിച്ചു. തകർപ്പൻ കളിക്ക് പ്രതിഫലമെന്നോണം ഓസ്റ്റാംബൂൾ തന്നെ 20-ാം മിനിറ്റിൽ 2-ാം ഗോളും അടിച്ചു. സ്പെയിൻ മുന്നേറ്റത്തിനൊടുവിൽ തെറിച്ചു കിട്ടിയ ലൂസ് ബോൾ വലയിലേക്ക് തൊടുത്തു 2-0. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓസ്റ്റാംബൂൾ വീണ്ടും വല തൊട്ടു. ബോക്സിനകത്ത് കുറിയ പാസുകളിലൂടെ കളിച്ചു നീങ്ങിയ കുക്കറയുടെ പാസ്

ഓൽമ ഹെഡറിലൂടെ ഒസ്രാംബൂളിന് നൽകുന്നു. പോസ്റ്റിന് തൊട്ടു മുമ്പിൽ നിന്ന് ഒസ്രാംബൂളിന്റെ അടി ഗോളിലേക്ക് കയറുന്നു 3-0. 36-ാം മിനിറ്റിൽ ഹാട്രിക് തികയ്ക്കാൻ ഒസ്രാംബൂളിന് അവസരം ലഭിച്ചുവെങ്കിലും ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് പന്തെത്തിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞു പാസുകളിലൂടെ തകർത്ത് കളിക്കുന്ന സ്പെയിൻ പഴയ സ്പെയിൻ ആവുന്നത് കണ്ട ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ 3-0 മുമ്പിലായിരുന്നു. 49-ാം മിനിറ്റിൽ വഴങ്ങിയ സെൽഫ് ഗോൾ സൗദിയുടെ തകർച്ചയുടെ ആഴം പിന്നെയും കൂട്ടി. കുക്കറേയുടെ ഡ്രൈവ് അല്ലോവൈസ് സേവ് ചെയ്തുവെങ്കിലും ഹസൻ അൽതക്തിയുടെ ദേഹത്ത് തട്ടി സ്വന്തം വലയിലേക്ക് തന്നെ കയറി. രണ്ടാം പകുതിയിൽ പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം നൽകി ഇറങ്ങിയ സ്പെയിൻ ഫാബിയൻ റൂയിസിനെയും എറമി പീനോയും നിക്കോ വില്യംസിനെയും എല്ലാം കളത്തിലിറക്കി. അവസാന സ്കോർ സ്പെയിൻ 4, സൗദി അറേബ്യ 0. ബെൽജിയം ഇറാൻ. വലിയ ടീമുകൾക്കെതിരെ താരതമ്യേന ചെറിയ ടീമുകളുടെ കടുത്ത പോരാട്ടവും സമനിലയിൽ തളച്ചിടലും അതിപ്പോൾ ഈ ലോകകപ്പിന്റെ ഒരു ക്രമം തന്നെയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇക്വഡോറിനെ കുറോസോ പിടിച്ചുകെട്ടിയതിനു പിന്നാലെ മറ്റൊരു കരുത്തരായ ബെൽജിയത്തെ ഇറാൻ പിടിച്ചുകെട്ടുന്നത് കണ്ടു ഇന്ന് പുലർച്ചെ. സ്കോർ 0-0. ഡിബ്രുയിനയുടെ ക്രോസ് കണക്ട് ചെയ്യാൻ ലുക്കാക്കുവിന് പിഴവ് പറ്റുന്നത് കണ്ടുകൊണ്ടാണ് കളി തുടങ്ങുന്നത്. പിന്നാലെ യൂറി ടെലമെൻസിന്റെ അടി ഇറാൻ ഗോളി അലി റസ നിർവീര്യമാക്കി. ബെൽജിയം ശ്രമങ്ങൾ തുടരുന്നതിനിടെ പക്ഷേ ഇറാൻ ക്യാപ്റ്റൻ തരേമി എതിർവലയിൽ പന്തെത്തിച്ചു 25-ാം മിനിറ്റിൽ. പക്ഷേ ഇത് വാർ പരിശോധനയിൽ ഓഫ്സൈഡായി വിധിക്കപ്പെട്ടു. 1-ാം പകുതിയിൽ ഏറെക്കുറെ തുല്യനിലയിലെ പോരാട്ടത്തിന് ശേഷം 2-ാം പകുതിയിൽ ബെൽജിയം കൂടുതൽ ആക്രമണത്വരത കാണിച്ചു. മത്സരത്തിലാകെ 10 വട്ടമെങ്കിലും ഉജ്ജ്വല സേവുകൾ പുറത്തെടുത്ത ഇറാൻ കീപ്പർ അലി റാസയുടെ ഏറ്റവും മികച്ച സേവ് കണ്ടത് 58-ാം മിനിറ്റിലാണ്. ഡിബ്രോയിനയുടെ മാന്ത്രിക സ്പർശമുള്ള ക്രോസിൽ ഡി കൂപ്പറുടെ അടി അലി റസ തകർപ്പനായി തടുത്ത് രക്ഷപ്പെടുത്തി. 66-ാം മിനിറ്റിൽ ബെൽജിയം 10 പേരിലേക്ക് ചുരുങ്ങി. ഇറാന്റെ ഉറച്ച ഗോൾ ശ്രമം ഫൗൾ വഴങ്ങി തടയാൻ ശ്രമിച്ച നതാൻ എൻകോയ് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. അവസാന ഘട്ടത്തിലും ഇരു ടീമുകളും വിജയഗോളിനായി ആഞ്ഞു ശ്രമിച്ചു, വിശേഷിച്ചും ബെൽജിയം. പക്ഷേ ഇറാൻ ഗോളി അലി റസയും ഖാലിദും കനിഷ്തഖാനും ഉൾപ്പെട്ട പ്രതിരോധവും ഉറച്ചുനിന്ന് ഇറാന് ഉജ്ജ്വല സമനില സമ്മാനിച്ചു. ഹെപ്പർത്തെ ഉറൂഗെ. കഴിഞ്ഞതിലും വലിയ ത്രില്ലർ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഉറൂഗയും കേപ്പ് വർദോയും തമ്മിൽ. ഏതാനും നാൾ മുമ്പ് സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിയ കേപ്പ് വർദെ ഒരാഴ്ചക്കകം 2-ാം വട്ടം മറ്റൊരു മുൻലോക ചാമ്പ്യന്മാരുടെ വഴി തടഞ്ഞു. സ്കോർ 2-2. 21-ാം മിനിറ്റിൽ കേപ്പ് വർദോയാണ് ആദ്യം ഗോളടിച്ചത്. എതിർ ബോക്സിൽ നിന്ന് അകലെ ലഭിച്ച ഫ്രീ കിക്ക് പിന നിലമ്പൊറ്റെ നേരിട്ടടിച്ചപ്പോൾ കേപ്പ് വർദെ മുമ്പിൽ. ലോകകപ്പ് സ്റ്റേജിലെ അവരുടെ ആദ്യത്തെ ഗോൾ. അപകടം തിരിച്ചറിഞ്ഞ ഉറൂഗെ ആക്രമണം ത്വരിതപ്പെടുത്തി. ഇടവേളയ്ക്ക് പിരിയുന്നതിന് തൊട്ടു മുമ്പേ 2 വട്ടം ഗോളടിച്ച് ഉറൂഗെ കളിയിൽ ആധിപത്യം നേടുകയും ചെയ്തു. 44-ാം മിനിറ്റിൽ അറാഹോയാണ് ഗോളടിച്ചത്. ബെന്താങ്കൂറിന്റെ ഹെഡർ പോസ്റ്റിൽ തട്ടി മടങ്ങിയപ്പോൾ തക്കം പാർത്തുനിന്ന അറാഹോ പോസ്റ്റിലേക്ക് തൊടുത്തു 1-1. 1-ാം പകുതിക്ക് വിശൽ മുഴങ്ങുന്നതിന് തൊട്ടു മുമ്പേ ഖനാബിയോ ഉറൂഗയ്ക്ക് ലീഡ് നൽകി. മൈതാന മധ്യത്തുനിന്നും ബോക്സിലേക്ക് ഉയർത്തി നൽകിയ ക്രോസ് വിദഗ്ധമായി പിടിച്ചെടുത്ത് അറാഹോ മധ്യനിരക്കാരൻ കനോബിയയിലേക്ക് നൽകിയപ്പോൾ പന്ത് വലയിലേക്ക് തൊടുത്തു. ഈ ടൂർണമെന്റിൽ ആദ്യമായി പിറകിലായി പോയ കേപ്പ് വർദോ 61-ാം മിനിറ്റിൽ സമനില പിടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. പകരക്കാരനായി ഇറങ്ങിയ ഷെലിയോ വറേല തന്റെ ആദ്യ സ്പർശം തന്നെ ഗോളാക്കി മാറ്റി. പന്തു രക്ഷപ്പെടുത്താൻ ഗോൾ വലയം മാത്രമല്ല ബോക്സും തുറന്നിട്ട് പുറത്തേക്കിറങ്ങിയ ഗോൾ കീപ്പറെ ശിക്ഷിച്ച് ഒഴിഞ്ഞ വലയിലേക്ക് ഷെലിയോയുടെ കിക്ക് 2-2. അവസാന ഘട്ടത്തിൽ ഉറൂഗയുടെ തള്ളിക്കയറ്റം വിദഗ്ധമായി തടഞ്ഞിട്ട് പ്രതിരോധത്തിൽ ഉറച്ചുനിന്നപ്പോൾ കേപ്പ് വർദോയ്ക്ക് മറ്റൊരു ഉജ്ജ്വല സമനില. ഈജിപ്ത് ന്യൂസിലാൻഡ്. മത്സര ദിനത്തിന്റെ ഏറ്റവും ഒടുവിൽ നടന്ന പോരാട്ടത്തിൽ ആദ്യ പകുതിയിലെ ഒരു ഗോളിന്റെ തിരിച്ചടി മറികടന്ന് ഈജിപ്ത് 1-3 ജയം കുറിച്ചു. 15-ാം മിനിറ്റിൽ ഏറെക്കുറെ ഒരു പ്രതിരോധ പിഴവിൽ നിന്ന് എന്ന് തന്നെ പറയണം ന്യൂസിലാൻഡ് ഗോൾ നേടി. ഇടതുവിങ്കിൽ നിന്ന് കോർണർ എടുക്കുമ്പോൾ പ്രതിരോധക്കാരും സർമാനെ മാർക്ക് ചെയ്തിരുന്നില്ല. അവസരം മുതലെടുത്ത സർമാൻ ഉയർന്നു ചാടി തലകൊണ്ട് പന്ത് വലയിലെത്തിച്ചു. 26-ാം മിനിറ്റിൽ മർമൂഷിന്റെ അടി ലക്ഷ്യത്തിലേക്കായിരുന്നു എങ്കിലും ന്യൂസിലാൻഡിന്റെ കീപ്പർ തടഞ്ഞു. 1-ാം പകുതി തീരും മുമ്പേ പ്രതീക്ഷ നൽകുന്ന പൊസിഷനുകളിൽ നിന്ന് 3 ഫ്രീ കിക്കുകൾ ഈജിപ്തിന് തുടരെ തുടരെ ലഭിച്ചുവെങ്കിലും എല്ലാം വിഫലമായി. 2-ാം പകുതിയിൽ വേറൊരു ഈജിപ്തിനെയാണ് പക്ഷെ കണ്ടത്. കൂടുതൽ ഭാവനയോടെ അവർ ആക്രമണങ്ങൾ നടത്തി. 58-ാം മിനിറ്റിൽ അതിനവർക്ക് ഫലവും കിട്ടി. ഹാനി ബോക്സിലേക്ക് നൽകിയ പന്തിൽ തലവച്ച് സിക്കോയുടെ സമനില പോയി. പിന്നാലെ 67-ാം മിനിറ്റിൽ ഈജിപ്ത് ലീഡെടുത്തു. കുഞ്ഞു പാസുകളിലൂടെ കൊടുത്തും വാങ്ങിയും മുന്നേറിയ നീക്കത്തിനൊടുവിൽ സീക്കോയുടെ ബോക്സിൽ നിന്നുള്ള പാസിൽ സലായുടെ ഉജ്ജ്വല ഫിനിഷ്. ഈജിപ്ത് 2-1. പുതിയൊരാവശ്യത്തിൽ കളനിറഞ്ഞ ഈജിപ്തിനെതിരെ

0: ന്യൂസിലാന്റ് കൂടുതൽ വിയർക്കുന്നതാണ് കണ്ടത്. സല കളമെറിഞ്ഞപ്പോൾ 82-ാം മിനിറ്റിൽ കോർണറിൽ നിന്ന് പകരക്കാരൻ ട്രൈസഗേയുടെ നിലം പറ്റിയുള്ള ഹെഡറിൽ ഈജിപ്തിന്റെ 3-ാം ഗോൾ. പിന്നീട് കളിയിലെ നിയന്ത്രണം വിടാതെ കളിച്ച ഈജിപ്ത് അർഹിതയം പിടിച്ചെടുത്തു. ഇനി ഇന്നത്തെ മത്സരങ്ങളെ കുറിച്ച് കൂടി ഒന്ന് നോക്കാം. ഗ്രൂപ്പ് ജെയിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടുന്നുണ്ട്. മെസ്സി ഷോകണ്ട ആദ്യ കളിയിൽ എളുപ്പജയം കുറിച്ച ലോക ചാമ്പ്യന്മാർ പരീക്ഷണങ്ങൾക്കൊന്നും മിനക്കെടാതെ ജയം നേടി രണ്ടാം റൗണ്ട് പ്രവേശം ഉറപ്പിക്കാനാവും ശ്രദ്ധ നൽകുക. ജോർദാനെതിരെ തിളങ്ങുന്ന ജയം സ്വന്തമാക്കിയ ഓസ്ട്രിയയുടെ വെല്ലുവിളി ലളിതമാവാനും ഇടയില്ല. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് ഐയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ഫ്രാൻസ് ഇറാഖിനെ നേരിടുന്നുണ്ട്. സെനഗലിന് അവസരമൊന്നും നൽകാതെ ജയിച്ചു കയറിയ ഫ്രഞ്ചുകാർക്കായി ക്യാപ്റ്റൻ എംബപ്പെ മികച്ച ഫോമിൽ തുടരുന്നുണ്ട്. നോർവേയോട് 4 ഗോൾ വഴങ്ങി തോറ്റ കളിയിൽ 1 ഗോൾ മടക്കാനായത് മാത്രമാണ് ഇറാഖിന്റെ ആശ്വാസം. നോർവേയും സെനഗലും തമ്മിലുള്ള മത്സരം തുല്യശക്തികളുടെ പോരാട്ടമാവാനാണ് സാധ്യത. ഹാലണ്ട് വിശ്വരൂപം കാണിച്ച കളിയിൽ ഇറാഖിനെതിരെ വലിയ ജയമാണ് നോർവേക്കാർ സ്വന്തമാക്കിയത്. ഫ്രാൻസിനോട് തോറ്റുവെങ്കിലും ഈ ലോകകപ്പിലെ സെനഗൽ ടീമിനെ കുറച്ചു കണ്ടുകൂടാ. മാനെ, ജാക്സൺ, ഇദ്രിസ ഗ്വയെ, ഡിയാഫ്, മാൻഡി പ്രതിപാദനരായ ഒരു കൂട്ടം കളിക്കാർ തന്നെയാണ് സെനഗൽ. ആഫ്രിക്കൻ കിരീട പോരിൽ അവരുടെ പോർവീര്യം ലോകം കണ്ടതുമാണ്. ദിവസത്തിലെ ഏറ്റവും മികച്ച കളി സെനഗലും ദോർവേയും തമ്മിലായാൽ തെല്ലുമേ അതിശയിക്കാനില്ലതൻ. ജോർദാനും അൾജീരിയയും തമ്മിൽ മത്സരിക്കുമ്പോൾ അത് ആദ്യ പോയിന്റിനും ആദ്യ ജയത്തിനുമെല്ലാം വേണ്ടിയുള്ള മത്സരമാണ്. രണ്ടു ടീമുകളും പ്രമുഖരായ എതിരാളികൾക്കെതിരെ ശോഭഘട്ട പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ പുറത്തെടുത്തത്. പിഴവുകൾ തിരുത്താനും പോയിന്റ് പട്ടിക തുറക്കാനും ടീമുകൾ ശ്രമപ്പെടുമ്പോൾ മത്സരം മികച്ചതാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: I say, throw your hands up.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
6: പക്ഷെ ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
5: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
6: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
7: ഇപ്പോൾ കേൾക്കാം ഞാറ്റുവേല.
8: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
7: ഞാറ്റുവേല.
8: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
9: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
8: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
7: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 2-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കമായി കഴിഞ്ഞു. ഈ സമയത്ത് വിരലൊടിച്ചു കുത്തിയാലും മുളയ്ക്കും എന്ന ചൊല്ല് നടീലിന് ഏറ്റവും അനുഗുണമായ സമയം മറ്റൊന്നില്ല എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്.

ഓണക്കാല പച്ചക്കറിക്കായുള്ള നടീലിന് നാടെങ്ങും തുടക്കം കുറിച്ചു കഴിഞ്ഞു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ മഴയും വെയിലും കാലാവസ്ഥയുമെല്ലാം പച്ചക്കറികൾ കരുത്തോടെ വളരാൻ സഹായിക്കും. ഓണത്തിന് സ്വന്തം വിഭവങ്ങൾ കൊണ്ടുള്ള സദ്യ മാത്രം മതിയോ? സദ്യ പോലെ പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി നമുക്കില്ലേ? അത്തപ്പൂക്കളം. അതിനുള്ള പൂ കൂടി സ്വന്തമായി ഉണ്ടെങ്കിലല്ലേ ഓണം പൂർണ്ണമാകൂ. നമ്മുടെ മുറ്റങ്ങളിലെ ഇത്തിരി സ്ഥലം പൂക്കൃഷിക്കായി മാറ്റിവെക്കാം. സ്വന്തം സദ്യയ്ക്കൊപ്പം സ്വന്തം പൂക്കളവും നമുക്ക് വേണം. പൂക്കൃഷിക്കും തയ്യാറെടുക്കാൻ സമയമായി. ബന്ധിത്തൈകൾ സുലഭമായി എത്തിത്തുടങ്ങി. കൃഷി ഇറക്കി നന്നായി പരിചരിച്ചാൽ 60-ാം നാൾ മുതൽ വിളവെടുപ്പായി. മുറ്റത്ത് പൂനുള്ളി, പൂമുഖത്ത് അത്തമിടാം.

വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന കർഷകർ, ഹൈടെക് കർഷകർ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നാദ്യം ഒരു കലാലയമുറ്റത്ത് ആരംഭിച്ച പൂക്കൃഷിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ഐ.ടി. മേഖലയിൽ 5 അക്ക ശമ്പളം വാങ്ങി ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ സമ്മർദ്ദങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് കാർഷിക രംഗത്തേക്ക് ചുവടുറപ്പിച്ച് അതിനേക്കാൾ 5 ഇരട്ടി പ്രതിമാസം സമ്പാദിക്കുന്ന കഥ സമൂഹമാധ്യമത്തിൽ വരെ ഇന്ന് വൈറലാണ്. അതാണ് ശ്രീ എസ്.വി. സുജിത്. എന്നും വ്യത്യസ്തതകളിലൂടെയും വെല്ലുവിളികൾ അനുകൂലമാക്കിയും കടന്നുപോകുന്ന ശ്രീ സുജിത് ഈ മേഖലയിൽ സദാശ്രദ്ധേയനാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് സൂര്യകാന്തി പാടമൊരുക്കി വിസ്മയം തീർത്ത ശ്രീ സുജിത് ഇന്ന് തിരുവനന്തപുരത്തെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിശാലമായ സ്ഥലത്ത് പുഷ്പകൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു വൻ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി. സിദ്ദിഖ് തൈ നട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആവേശത്തോടെ വിദ്യാർത്ഥികളും തൈകൾ നട്ടു. പിന്നെ പാടത്തെ ചൊരിമണലിലിരുന്ന് കൃഷിമന്ത്രിയും കുട്ടികളും കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചു.

പഠനത്തോടൊപ്പം കൃഷി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണവും കുട്ടികളായ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം നൽകിയപ്പോൾ തീർച്ചയായും പഠനത്തിനൊപ്പം കൃഷിയെയും കൂട്ടാം എന്നവർ പ്രതിജ്ഞയെടുത്തു.

0: കലാലയങ്ങളിൽ കതിര കാർഷിക ക്ലബ്ബുകൾ, കൃഷിയെ പാഠ്യവിഷയമാക്കൽ, കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് തുടങ്ങി നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി.
1: കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ പോകുന്നു. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും. ആ നോഡൽ ടീച്ചറുടെ കൂടെ അവിടെ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയിൽ ലോക്കൽ ബോഡീസ് മെമ്പർ ഉണ്ടാകും. അതിൽ കർഷകരുണ്ടാകും. അതിന് PTA മെമ്പർമാരുണ്ടാകും. അവർ കൃഷിസ്ഥലം ഈ കുട്ടികൾക്ക് ഒന്നുകിൽ സ്കൂളിൽ അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ അവർ അറേഞ്ച് ചെയ്യും. അവിടെ കുട്ടികൾ കൃഷി ഇറക്കും.
0: ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ

0: സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്.
1: അവർക്ക് വേണ്ടതായ എല്ലാ സപ്പോർട്ടും കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിവിധ തലങ്ങളിൽ ഉണ്ടാകും. ആ കാർഷിക വൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന കുട്ടികൾ വീട്ടിലും കൃഷി ആരംഭിക്കും. അങ്ങനെ കുട്ടിക്കർഷകരെ സംസ്ഥാന, ജില്ലാ, പഞ്ചായത്ത്, സ്കൂൾ തലത്തിൽ കുട്ടിക്കർഷകരെ മോഡലാക്കി ആദരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും. തീർച്ചയായും ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് നമുക്ക് അറ്റുപോയ കണ്ണികളെ പുതുതലമുറയിലൂടെ റീകണക്ട് ചെയ്യാനുള്ള ഒരു മിഷനും വിഷനുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു, ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നു. ആ പ്രയാണത്തിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള പരിപാടി ഏറെ സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു.
0: ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ വാക്കുകൾ പോലെ കുട്ടികർഷകരെ ഇതിലേക്ക് ആകർഷിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൃഷിയിലെ തങ്ങളുടെ നിലപാടിൽ കാതലായ മാറ്റം വരണം. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ കൈകോർക്കാം. ഇനി നമുക്ക് പൂക്കൃഷിക്ക് തയ്യാറെടുക്കാം അല്ലേ? മണ്ണൊരുക്കലും പ്രാരംഭ പ്രവർത്തനങ്ങളായ തൈനടിയിലും വളപ്രയോഗവും തുടങ്ങി പൂക്കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന സംസാരിക്കുന്നു.
2: ഓണക്കാല പുഷ്പകൃഷിയിൽ വിജയിക്കാൻ കൃത്യമായ ആസൂത്രണവും സമയബന്ധിതമായ കൃഷിരീതികളും അനിവാര്യമാണ്. കൃഷി സമയം ശരിയായി പാലിച്ചാൽ മാത്രമേ അത്തം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിലെത്തിച്ച് മികച്ച വില ലഭ്യമാക്കാൻ കഴിയൂ. ഇത്തവണ തിരുവോണം ഓഗസ്റ്റ് 26 ആയതിനാൽ അതിന് 10 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് പകുതിയോടെ പൂക്കൾ വിളവെടുക്കുന്ന രീതിയിൽ കൃഷി ചെയ്യേണ്ടതാണ്. ഇത്തവണത്തെ ഓണത്തിന് പൂക്കൾ വിളവെടുക്കാനായി 1 മാസത്തിലധികം പ്രായമുള്ള 6 അതിലധികമോ ഇലകളുള്ള കരുത്തുള്ള തൈകൾ നടുന്നതാണ് ഓണക്കൃഷിക്ക് അനുയോജ്യം. തൈകൾ പറിച്ചു നടുന്നതിനായി നിലം നന്നായി കിളച്ചിളക്കി 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങളെടുക്കണം. 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ 40 കിലോഗ്രാം കോഴിക്കാഷ്ടം ചേർക്കണം. കൂടാതെ അടിവളമായി സെന്റ് 1 1200 ഗ്രാം ഫാക്ടംഫോസ്, 400 ഗ്രാം യൂറിയ, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. തൈകൾ 1.5 അടി അകലത്തിൽ നടുന്നതാണ് അനുയോജ്യം. നടുമ്പോൾ ഓരോ തൈക്കും 5 ഗ്രാം വീതം ട്രൈക്കോഡർമ ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ തൈകൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളരും. മഴക്കാലത്ത് കനത്ത മഴ മൂലം വാരങ്ങളിലെ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിലേക്ക് ആവശ്യാനുസരണം മണ്ണ് കൂട്ടിക്കൊടുക്കണം. തടമെടുത്ത് തൈകൾ നടുകയാണെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കുന്നതോടൊപ്പം മണ്ണ് ചുവട്ടിലേക്ക് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. പൂമൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ചെടികൾ വീഴാതിരിക്കാനായി കുറ്റിയടിച്ചോ കയർ കെട്ടിയോ താങ്ങുകൊടുക്കണം. ചെടികൾക്ക് വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖ വളർന്ന് കൂടുതൽ പൂവ് ലഭിക്കാൻ പിഞ്ചിങ് അഥവാ തലപ്പുനുള്ളൽ ചെണ്ടുമല്ലിയിൽ ചെയ്യാറുണ്ട്. നട്ട് 30 ദിവസം കഴിയുമ്പോഴാണ് ചെടിയുടെ തലപ്പ് നുള്ളുന്നത്. ഈ സമയം സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം നൽകി മണ്ണ് കയറ്റി കൊടുക്കണം. കൂടുതൽ പൂക്കൾ ലഭിക്കാനായി ആദ്യം തലപ്പ് നുള്ളി 30 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തലപ്പുകൾ നുള്ളാറുണ്ടെങ്കിലും ഇനി തൈകൾ നടുന്നവർ 2ാമത്തെ തലപ്പ് നുള്ളൽ ഒഴിവാക്കണം. ഇത്തവണ ജൂലൈ 20 ശേഷം തലപ്പ് നുള്ളൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. തലപ്പ് നുള്ളി ഏകദേശം 20 ദിവസം കൊണ്ട് പൂക്കൾ ലഭിക്കും. തലപ്പ് നുള്ളുമ്പോൾ കിട്ടുന്ന തണ്ടുകൾ വേര് പിടിപ്പിച്ച് നടാൻ ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ചെടികളിൽ തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഗുണകരമാണ്. പൂമൊട്ട് പുഴുക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ബ്യുവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 5 മില്ലി സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. 19-19-19 എന്ന വളം 3 മുതൽ 5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാകാൻ ഉപകരിക്കും. കൃഷിസ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഏകദേശം 180 മുതൽ 200 വരെ ചെടികൾ നടാൻ കഴിയും. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളും നാടൻ ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാം പൂക്കളും ലഭിക്കും. ചെടിക്ക് നൽകുന്ന പരിചരണമനുസരിച്ച് വിളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും.

0: ഒന്നര രണ്ട് മാസം തുടരെ പൂക്കൾ വിളവെടുക്കാം. പൂക്കൾക്ക് കൂടുതൽ ആവശ്യകതയും വിലയും ലഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിൽ എത്തേണ്ടതുണ്ട്. അതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയും സമയബന്ധിതമായ കൃഷിരീതികളോടെയും ഓണവിപണിയെ ലക്ഷ്യമാക്കി പൂക്കൃഷി നടത്തേണ്ടതാണ്. ഓണക്കാലത്ത് പൂവിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഓണപ്പൂക്കളുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതാണ്.
1: വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന പറഞ്ഞതുപോലെ ശ്രദ്ധയോടെ നമുക്ക് പൂക്കൃഷിയിലേക്കിറങ്ങാം. പൊന്നോണത്തെ സുവർണ ശോഭയോടെ വരവേൽക്കാൻ പുഷ്പാലങ്കൃതമായ പൂമുറ്റങ്ങൾ നാടെങ്ങും നിറയട്ടെ. ഈ അധ്യായം തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ് ലാൽ. പ്രിയ ശ്രോതാക്കളെ, അടുത്ത അധ്യായത്തിൽ ഓണത്തിനായി നാം നട്ട പച്ചക്കറി തൈകളുടെ പരിപാലനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറക്കാതെ കേൾക്കുമല്ലോ.

0: നിന്റെ ഡാലിയും മേരിഗോൾഡും നന്നായി പൂത്തു നിൽക്കുന്നുണ്ടല്ലോ.
1: പൂച്ചെടികളുടെ ഗുണനിലവാരത്തിൽ കോംപ്രമൈസ് ഇല്ലാത്തടത്തുനിന്ന് വാങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും.
0: എന്നാ പിന്നെ അതെവിടെ നിന്നെന്ന് എനിക്കൂടി ഒന്ന് പറഞ്ഞു തന്നെ.
1: തൃശ്ശൂരിലെ വെള്ളാണിക്കരയിലുള്ള ബയ്യൻ ഫാം ഗുണമേന്മയിലും വൈവിധ്യമാർന്ന ശേഖരത്തിലും മികച്ച സേവനത്തിലും എന്നും മുന്നിലല്ലേ. കൂടാതെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്, ഓൺലൈനായും വാങ്ങാം.
2: അതെ, വീട്ടുമുറ്റങ്ങൾ പൂന്തോട്ടമാക്കാൻ ഗുണമേന്മയുള്ള തൈകളുടെ വൈവിധ്യ ശേഖരവുമായി ഇതാ വെള്ളാണിക്കരയിലെ ബയ്യൻ ഫാം. ഫോൺ നമ്പർ
1: 7034832856800007. ചെടികൾ വാങ്ങാൻ ഇനി മുതൽ ബയ്യൻ ഫാമിൽ പോന്നോളൂ.
2: ബയ്യൻ ഫാം,
1: വെള്ളാണിക്കര, തൃശ്ശൂർ.
3: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

FM പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവെച്ചു. ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജി എന്നാണ് റിപ്പോർട്ട്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ എത്തും. തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഡാറ്റയുടെയും ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന ഡാറ്റയ്ക്കായുള്ള സൈബർ സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലമേള ഓഗസ്റ്റ് 22 നടത്താൻ തീരുമാനം. MPമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തൊടുപുഴ നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ വ്യാപക വെള്ളക്കെട്ട്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിലെ പ്രധാന റോഡുകളും കവലകളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീ

വരാഹം സ്വദേശി മനു രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. കോടതി നാളെ വിധി പറയും. സംസ്ഥാനമെമ്പാടുമുള്ള നാവിക വെറ്ററന്മാരുടെ സംരംഭമായ ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റി തിരുവനന്തപുരം, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ചാപ്റ്ററുകളിൽ യോഗാദിന പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ പ്ലസ് വൺ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് തുടക്കമായി. രണ്ടാംഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: जीरो हर पल चंदन का एहसास।
1: 103.6 Real FM. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പായൽ എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു, സാധന സർഗം എന്നിവർ പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ലേക്കിൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ലതാ മങ്കേഷ്കർ.

0: ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു, കവിത കൃഷ്ണമൂർത്തി എന്നിവർ പാടിയ ഗാനം. ജാവേദ് അക്തറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രാഹുൽ ദേവ് ബർമൻ.

ക്രിമിനൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ഇന്നിവറിന്റെ വരികൾക്ക് MM കീരവാണിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തെറ്റായ അറിയിപ്പിൽ ഖേദിക്കുന്നു. ഇപ്പോൾ കേട്ടത് ക്രിമിനൽ എന്ന ചിത്രത്തിൽ ഇന്നീവറിന്റെ വരികൾക്ക് MM കരീം സംഗീതം നൽകിയ ഗാനമാണ്. പാടിയത് കുമാർ സാനു, അൽക്ക യാഗ്നിക്.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അന്തസ് തേരാ മസ്താന എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു പാടിയ ഗാനം കേൾക്കാം. സമീറിന്റെ രചന, സംഗീതം ആനന്ദ് മിലിന്ദ്.

FM പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ എത്തും. തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ PNT കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് IIT മദ്രാസിന്റെ റിപ്പോർട്ടിലില്ലെന്ന് മന്ത്രി PK ബഷീർ നിയമസഭയെ അറിയിച്ചു. ഡാറ്റയുടെയും ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന ഡാറ്റയ്ക്കായുള്ള സൈബർ സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർണാടക ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഉന്നതതല സംഘം സപ്ലൈകോ സന്ദർശിച്ചു. സപ്ലൈകോയുമായുള്ള സഹകരണ സാധ്യതകൾ പരിശോധിക്കുന്നതിനും സപ്ലൈകോയുടെ വിതരണ സംവിധാനത്തിലൂടെ പോഷക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടാണ് സന്ദർശനം. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലമേള ഓഗസ്റ്റ് 22 നടത്താൻ തീരുമാനം. MPമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ MLA. കോട്ടയത്ത് യുവാവ് മരിച്ചത് ഭക്ഷ്യ വിഷബാധയേറ്റെന്ന സംശയത്തിൽ 900-ലെ ഷാപ്പിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇവിടെ നിന്നും ശേഖരിച്ച ഭക്ഷണ സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് അയച്ചു.

കോട്ടയം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒളിമ്പിക് ഫണ്ട് റൺ നാളെ രാവിലെ നടക്കും. കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK 2020 ക്രിക്കറ്റ് ട്രോഫിയുടെ നാലാം സീസൺ മത്സരങ്ങൾ ഈ മാസം 25 മുതൽ അടുത്ത മാസം 3 വരെ നടക്കും. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

ഗാനകേളി. ഗാനകേളിയിൽ ആദ്യമായി ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ രചന, സംഗീതം രവീന്ദ്രൻ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: വയലാർ രാമവർമ്മ, MS വിശ്വനാഥൻ കൂട്ടുകെട്ടിൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന ചിത്രത്തിനു വേണ്ടി P. സുശീല, വസന്ത എന്നിവർ പാടിയ ഗാനം.

ഗാനകേളിയിൽ അടുത്തതായി കടൽക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മറാണ് സംഗീതം നൽകിയത്.

ഗാനകേളി. അനീതിപ്രാവ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായരിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് ചിത്ര പാടിയ ഗാനം.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: ഗാനകേളി. ഗാനകേളി ഇനി 6:40 തുടർന്ന് കേൾക്കാം.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. ഇപ്പോൾ സമയം

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്ക് കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്.

0: മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആൻഡ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് IIT മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി KM ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് IIT മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരിമുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSME കൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനെന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 1 വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അങ്കണവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അങ്കണവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അങ്കണവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ KS ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ 2 ജയം തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 6 ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും ഇടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
1: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094. നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102 വ്യാപാരം അവസാനിച്ചു.

0: സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
0: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE +2 പുനർ മൂല്യനിർണ്ണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

ഗാനകേളി. ഗാനകേളിയിൽ അടുത്തതായി ആഴി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന അഭിജു തിരുമല, സംഗീതം രാജ്കമൽ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: യൂസഫ് അലി കേച്ചേരി, നൌഷാദ് എന്നീ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം ധ്വനി.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. രചന വയലാർ രാമവർമ്മ. സംഗീതം എം കെ അർജുനൻ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: പൂവച്ചൽ ഖാദർ, ജോയ് കൂട്ടുകെട്ടിൽ, യേശുദാസ്, സുശീല എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കരിംപൂച്ച.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. നിപ കണ്ടെത്തിയതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ നടത്തിയ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്കെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പുള്ള പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായി ഡോക്ടർ എം അങ്കമുത്തു ചുമതലയേറ്റു. നിലവിൽ മുംബൈ പോർട്ട് അതോറിറ്റി ചെയർപേഴ്സണായ അദ്ദേഹത്തിന് KPIയുടെ അധിക ചുമതലയാണ് നൽകിയിരിക്കുന്നത്. കർണാടക ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഉന്നതതല സംഘം സപ്ലൈകോ സന്ദർശിച്ചു. സപ്ലൈകോയുമായുള്ള സഹകരണ സാധ്യതകൾ പരിശോധിക്കുന്നതിനും സപ്ലൈകോയുടെ വിതരണ സംവിധാനത്തിലൂടെ പോഷക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടാണ് സന്ദർശനം. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ PNT കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് IIT മദ്രാസിന്റെ റിപ്പോർട്ടിലില്ലെന്ന് മന്ത്രി PK ബഷീർ നിയമസഭയെ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈ ജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ ദശലക്ഷക്കണക്കിന് പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ഇരു നേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയേർഡ് മേജർ ജനറൽ ആമിർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം ആമിർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുരക്ഷയൊരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CISF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെണ്ടി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CISF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൗൺസിലിംഗ് നൽകുന്ന CISF പ്രോജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
1: ജവാനോ കാ കല്യാൺ ഔർ ഉൻകെ പരിവാർ കി സന്തുഷ്ടി മാന്യ പ്രധാനമന്ത്രി ജി കി സർക്കാർ കി സർവോച്ച പ്രാധാന്യമേ ഏക ഹൈ. ജവാനോ കെ മാനസിക തനാവ് കോ ദൂർ കർനെ ഔർ ഉൻകാ മനോബൽ ബനായേ രഖ്നെ കെ ലിയേ CISF കാ പ്രോജക്ട് മൻ ഹജാരോ

0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന രണ്ടു വർഷക്കാലം എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യം നന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കര ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. GV രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്കെത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്റ്റ് 1-3 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-18 ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. തെരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഡിസൈനിംഗ് ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ് ദിശ 2.0 എന്ന പേരിൽ പരിഷ്കരിച്ച് ഈ വർഷം ഏപ്രിൽ 1 മുതൽ 2031 മാർച്ച് 31 വരെ 5 വർഷം

വർഷത്തേക്ക് കൂടി തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത ന്യായസേതു ചാറ്റ് ബോട്ടും ഉൾപ്പെടുന്ന വിധി സഞ്ജീവനി എന്ന പുതിയ ഘടകത്തോടെയാണ് ഇത് പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയമനീതി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ ചടങ്ങിൽ. ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മപുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
0: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും PSC റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 10 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ശനി, ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം കാര്യവട്ടം ക്ലിഫിൽ സംഘടിപ്പിച്ചു. പരിപാടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. സെൻസസ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രദീപ് കുമാർ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: ഇപ്പോൾ കേൾക്കാം ആർട്ട് കഫേ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: കോഴിക്കോട് സ്വദേശിയും മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഗീത സംവിധായകനും സംഗീതജ്ഞനുമാണ് സലീൽ ഹട്ടൻ. സ്വതന്ത്ര സംഗീതരംഗത്ത് സജീവമായ സലീൽ ഹട്ടൻ, പ്രശസ്ത ഗിറ്റാറിസ്റ്റും പോപ്പ് സംഗീതരംഗത്ത് ശ്രദ്ധേയനായ കലാകാരൻ ആർച്ചി ഹട്ടന്റെ മകനാണ്. യുദ്ധത്തിന്റെ ദുരിതങ്ങൾ

0: സംവിധായകനും സംഗീതജ്ഞനുമാണ് സലീൽ ഹട്ടൻ. സ്വതന്ത്ര സംഗീതരംഗത്ത് സജീവമായ സലീൽ ഹട്ടൻ പ്രശസ്ത ഗിറ്റാറിസ്റ്റും പോപ്പ് സംഗീതരംഗത്ത് ശ്രദ്ധേയനായ കലാകാരൻ ആർച്ചി ഹട്ടന്റെ മകനാണ്. യുദ്ധത്തിന്റെ ദുരിതങ്ങൾ കുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന 2026 പുറത്തിറങ്ങിയ പേപ്പർ ബോട്ട് എന്ന മ്യൂസിക് വീഡിയോയിലൂടെ സലീൽ ഹട്ടൻ ശ്രദ്ധ നേടി. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു സലീൽ ഹട്ടൻ. കുഞ്ഞുങ്ങളുടെ സങ്കടത്തെ പാട്ടാക്കി മാറ്റി യുദ്ധത്തിനെതിരെ അവതരിപ്പിച്ച കോഴിക്കോടുകാരനായ സംഗീതജ്ഞൻ. ആർട്ട് കഫേയിൽ ഇനി അല്പനേരം പാട്ടുകൾ പാടിക്കൊണ്ട് പാട്ടുവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൂടെയുണ്ടാകും സലീൽ ഹട്ടൻ, അല്ലേ?
1: അതെ അതെ, നമസ്കാരം. സലീൽ ഹട്ടൻ.
0: അപ്പോ പേപ്പർ ബോട്ട് എന്ന ഈ ഒരു മ്യൂസിക് വീഡിയോ, തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മ്യൂസിക് വീഡിയോ, നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പേപ്പർ ബോട്ടും ആ പേപ്പർ ബോട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഗീതജ്ഞനായ സലീൽ ഹട്ടനും അദ്ദേഹത്തിന്റെ സംഗീത ജീവിതമാണ്. അപ്പൊ പറയൂ, പേപ്പർ ബോട്ട് അതിന്റെ പിന്നിലുള്ള ഒരു കഥ, യഥാർത്ഥത്തിൽ എന്താണ് പേപ്പർ ബോട്ട്?
1: പേപ്പർ ബോട്ട് എന്ന ആ ഒരു കോൺസെപ്റ്റ് വരുന്നത് ചുറ്റും നടക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങളായിട്ട് ആഗോളമായിട്ട് നടക്കുന്ന യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കമ്പോസ് ചെയ്തൊരു സോങ്ങാണ്. അതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് ഈ യുദ്ധം നമ്മളെ ശിശുക്കളെയും അങ്ങനെ അവരെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള പറ്റിയിട്ടുള്ള ഒരു, അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സീനാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കാണുന്നത്, ഈ യുദ്ധത്തിനെ പറ്റിയുള്ള. അത് ഏറ്റവും എഫക്റ്റ് ചെയ്ത ശിശുക്കളെയാണ്, ഒന്നും അറിയാത്ത ഇന്നസെൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ആഗോളമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു ചിന്ത വന്നത് ഈ സോങ് കമ്പോസ് ചെയ്യാനുള്ള. അപ്പോൾ ഈ സോങ്ങിന് എങ്ങനെയാണ് ഇത് മുന്നോട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ, ഞാൻ കാലിക്കറ്റിൽ ബോംബെയിൽ നിന്ന് ലീവിന് വന്നപ്പോൾ ഇവിടെ നമ്മൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണ് നമ്മൾ ലിറ്ററേച്ചർ, ഞാൻ 2-3 സുഹൃത്തുക്കളായിട്ട് ഇവിടെ വന്നപ്പോൾ പ്രിയങ്കരനായ നോവലിസ്റ്റും വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് ഫ്രണ്ട്സിനോട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പാത്തുമ്മയുടെ ആട് എന്നുള്ള ആ ഒരു നോവലിനെ പറ്റി സംസാരിച്ചപ്പോൾ അതിലുള്ള ആ കുട്ടികളുടെ ആ ഒരു കുസൃതികളും ബാല്യകാല രസങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു നോവലാണല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു. അപ്പോൾ അതിൽ നിന്നൊരു ഒരു കോൺസെപ്റ്റ് റീഇമാജിൻ ചെയ്തിട്ട് തിങ്ക് ചെയ്തിട്ടാണ് ഈ പേപ്പർ ബോട്ടിലേക്ക് നമ്മൾ വർക്ക് ചെയ്തത്.
0: അങ്ങനെയാണ് നമ്മുടെ ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലേക്ക് എത്തുന്നത്.
1: അതെ അതെ,
0: അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു മ്യൂസിക്.
1: അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം, അപ്പം കുഞ്ഞുങ്ങളുടെ ആ ഒരു തമാശകളും എല്ലാ രസങ്ങളും എല്ലാം കിട്ടാതെ പോയ ഒരു യുദ്ധം കൊണ്ട് നഷ്ടപ്പെട്ട ബാല്യം നഷ്ടപ്പെട്ട കുറെ ഒരു ഉണ്ടല്ലോ.
0: അതെ അതെ,
1: അപ്പം അതാണ് ഒരു
0: പേപ്പർ ബോട്ടിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്.
1: അതെ അതെ.

0: ഞാൻ ജനിച്ചതും വളർന്നതും കോഴിക്കോട് തന്നെ. അത് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഫാമിലിയിലാണ് ജനിച്ചത്. അതൊരു
1: അതെ.
0: വലിയൊരു ഭാഗ്യമാണ്. അച്ഛൻ ആർച്ചി ഹട്ടൺ, ഇവിടെ ആകാശവാണിയിലിരുന്നു 32 ഇയേഴ്സ്, ഗിറ്റാർ ആർട്ടിസ്റ്റും സൗണ്ട് റെക്കോർഡിസ്റ്റും. അപ്പം വീട്ടിലെപ്പോഴും ഒരു മ്യൂസിക്കിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഗിറ്റാറും എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും, കീബോർഡും, അങ്ങനത്തെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള. അപ്പോൾ ഫാമിലിയിൽ അല്ല, ഡാഡിൻ്റെ ബ്രദേഴ്സും എല്ലാവരും മ്യൂസിഷ്യൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഒരു ഹട്ടൻസ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു.
1: അതെ അതെ, അതിന്റെ സ്ഥാപകൻ കൂടി
0: അതെ അതെ
1: അച്ഛനായിരുന്നു
0: അല്ല,
1: അല്ലേ?
0: അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, സ്റ്റാൻലി ഹട്ടൺ. സ്റ്റാൻലി ഹട്ടൺ ആ ടൈമിൽ തന്നെ ട്രിനിറ്റി കോളേജിലെ 8th grade വയലിനിസ്റ്റ് ആയിരുന്നു. അപ്പം സ്റ്റാൻലി ഹട്ടനും അവരുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട്, മിസ്റ്റർ ഹെൻറി അബിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേര് കേട്ട വയലിനിസ്റ്റ് ആയിരുന്നു. അവരാണ് ഹട്ടൻ സോക്കസ് ഫൗണ്ടേഴ്സ്. അതിനുശേഷം സ്റ്റാൻലി ഹട്ടൻ ഹയർ സ്റ്റഡീസിന് വേണ്ടി പൂനെയിലെല്ലാം മൂവ് ചെയ്ത് പിന്നെ അവിടെ പൂനെയിലെ സെറ്റിൽ ചെയ്ത് സ്പൈസോ കോളേജിൽ പ്രൊഫസറായിരുന്നു. അങ്ങനെയാണ് അപ്പം പിന്നെ ഡാഡി ഏറ്റെടുത്ത് ഈ ഹട്ടൻ സോക്കസ്റ്ററിൻ്റെ. പിന്നെ സുഹൃത്തുക്കളും സർക്കിൾ ഓഫ് എല്ലാവരും ഹട്ടൻ സോക്കസ്റ്ററിൻ്റെ മെയിൻ സ്പേസ് ഞങ്ങളെ തറവാട് തന്നെയായിരുന്നു, നമ്മളെ അശോകപുരം ആ ഭാഗത്തുള്ള. അവിടുന്നാണ് എല്ലാവരും പുതിയ ഇതിൽ പറയാനിട്ട് ജാമിങ്, ഫ്രണ്ട്സ് എല്ലാവരും വന്ന് അങ്ങനെ തന്നെ. അപ്പം ഗ്രാൻഡ് മദറും ഉണ്ട്, അപ്പോൾ ഭയങ്കര എൻകറേജ് ചെയ്യാറില്ലേ, എല്ലാവരും എൻകറേജ് ചെയ്യും. അങ്ങനെ ഒരു നല്ലൊരു മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അത് ആ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു അമേച്വറുടെ ഇതായിരുന്നു. പിന്നെ പ്രൊഫഷണലായിട്ട് വേദികളിൽ പെർഫോം ചെയ്യും, അങ്ങ് സ്പ്രെഡ് ചെയ്ത് ത്രൂ ഔട്ട് മലബാർ ഏരിയയിൽ കുറച്ച് നല്ല പേരൊക്കെ ആയി. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് മ്യൂസിക്കിലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെയാണ് എൻ്റെ ഏർലി ഡേയ്സ്.
1: അതെ. അപ്പം അച്ഛൻ കേരളത്തിലെ വളരെ സംഗീത പ്രേമികൾക്കൊക്കെ ഒരുപാട് പരിചിതനായ ആർച്ചി ഹട്ടൻ, കോഴിക്കോട് ആകാശവാണിയുടെ എ ഗ്രേഡ് ഗിറ്റാറിസ്റ്റ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരുപാട് പ്രമുഖ വ്യക്തികളുടെ കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട് അല്ലേ?
0: അപ്പൊ
1: സ്വാഭാവികമായിട്ടും ഒരു ബാല്യകാലം എന്ന് പറയുന്നത് അച്ഛനൊപ്പവും മ്യൂസിക്കിനൊപ്പവും പൂർണ്ണമായിട്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ബാല്യകാലമായിരുന്നു. ഓർക്കുന്നുണ്ടോ അതെ?
0: അച്ഛൻ്റെ വളരെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫേമസ് രാഘവ മാസ്റ്റർ. രാഘവ മാസ്റ്റർ അച്ഛൻ്റെ മെൻറ്റർ. അച്ഛന് ഒരു ഒരു നിക്നെയിം വരെ കൊടുത്തിന് രാഘവ മാസ്റ്റർ, കുഞ്ഞൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രോങ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നെ ബാബുക്ക, MS ബാബുക്ക ആയിട്ടുള്ള അസോസിയേഷനും. ആദ്യകാലം ഡാഡി ഫാദർ ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ് സെഷൻസൊക്കെ ആയിട്ട്. ആകാശവാണി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചെന്നൈയിൽ ജീവിതം മ്യൂസിക് റെക്കോർഡിങ്സും അവിടുത്തെ സ്റ്റുഡിയോസിന് പേരുകൾ ഓർമ്മയില്ല. അച്ഛൻ പറയാറുണ്ട് ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത് മറ്റേ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഉണ്ടാവും, അവിടെ നമ്മളെ എ ആർ റഹ്മാൻ്റെ ഫാദർ മിസ്റ്റർ ആർ കെ ശേഖർ അവരെ സെഷൻ ഉണ്ടാവും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മ്യൂസിഷ്യൻസായിട്ട് ഇൻട്രാക്ഷനും അവർക്ക് നല്ലൊരു കോഡിയൽ റിലേഷൻഷിപ്പാണ്. നമ്മളെ മലയാളി തമിഴിലൊന്നുമില്ല, എല്ലാവരും ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു യൂണിറ്റി, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും എല്ലാമായിരുന്നു.
1: പ്രമുഖരുമായിട്ട് അച്ഛന് നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്നല്ലോ.
0: അതെ.
1: അപ്പം ഗിറ്റാറിസ്റ്റ് എന്നതിലുപരി ആർച്ചി ഹട്ടൻ എന്ന പ്രതിഭ അല്ലെങ്കിൽ കലാകാരൻ പാട്ടുകളോടും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു.
0: അതെ അതെ. നമ്മളെ ഫാമിലിന് വേറൊരു പറയാനുള്ളത് നമ്മളെ ചേർച്ച് മ്യൂസിക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. അപ്പം ചേർച്ച് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മള് ബേസൽ മിഷൻ വിഭാഗമാണ്, CSI എന്ന് പറയും, ബേസൽ മിഷൻ. അപ്പം ഞങ്ങളെ സോങ്സ് എല്ലാം മിക്കതും ജർമ്മൻ കോമ്പോസിഷൻസ് ആയിരിക്കും, ജർമ്മൻ സോങ്സ്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ മെലഡിയും കോർഡ് പ്രോഗ്രഷൻസും അങ്ങനത്തെ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ജർമ്മൻ സോങ് ഉണ്ട് അവരെ ആൻതം, അത് നമ്മൾ ചെറുപ്പത്തിലേ അറിയാം. അപ്പോൾ ഞങ്ങൾ ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ ജർമ്മൻസിൻ്റെ ഇത് മാച്ച് വരുമ്പോൾ ഇത് പാടുമ്പോൾ ഇത് നമ്മളെ ചേർച്ചിൽ പാടുന്ന പാട്ടല്ലേ, അങ്ങനെ

0: അപ്പം ഈ ഒരു മ്യൂസിക് വീഡിയോക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ KLF വന്ന സമയത്താണ്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വന്ന സമയത്ത്.
1: ഞാൻ ഈ ഒരു ആരു ജാനുവരിയിൽ എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട്. ജാനുവരി ഫെബ്രുവരിയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് വരാറുണ്ട്. ന്യൂ ഇയേഴ്സ് എല്ലാം ബോംബെയിലായിരുന്നു, അവിടെ തിരക്കുള്ളൊരു ടൈമാണ് ന്യൂ ഇയർ ടൈമൊക്കെ ഡിസംബർ. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് വന്ന ടൈമിലാണ് ഇവിടെ ഇപ്പോഴും എല്ലാ കൊല്ലം ഉണ്ടാവും. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം പോയിട്ട് എന്നൊന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസൊക്കെ നോക്കിയിട്ട്.
0: ബേസിക്കലി സലീൽ ഹട്ടൻ എന്ന സംഗീതജ്ഞൻ കോഴിക്കോടുകാരനാണ്,
1: അല്ലേ?
0: പക്ഷേ ചെന്നൈയിലേക്ക് പോയി, പിന്നെ മുംബൈയിലേക്ക് പോയി. സംഗീതയാത്ര ഇങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സംഗീത ജീവിതത്തിലേക്കുള്ള ആ ഒരു കടന്നുവരവ് അതെങ്ങനെയായിരുന്നു?

0: അങ്ങനെ ആ ജർമ്മൻ സോങ് ആണ്. അപ്പം അങ്ങനത്തെ അങ്ങനത്തെ ഒരു മ്യൂസിക്കലിലൊരു മലയാളം മ്യൂസിക് അല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്പോസിഷനും ട്യൂൺസ് നമ്മളെ ബ്രെയിനിൽ ഇങ്ങനെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അപ്പം പിന്നെ ഡാഡിയും വെസ്റ്റേൺ നൊട്ടേഷൻ വായിക്കുകയും ചെയ്യും, റൈറ്റിങ്ങും ചെയ്യും, പിന്നെ രാഗങ്ങളും നല്ല ഇതായിരുന്നു. അതൊക്കെ ആയിരിക്കും നമ്മളെ, എനിക്ക് തോന്നുന്നു രണ്ടും അറിയുന്നതിനെ കൊണ്ട് രാഘവ മാസ്റ്റർക്കും ബാബുക്കൊക്കെ ഒക്കെ ഒരു നല്ലൊരു ഒരു കൊളാബറേഷൻ ഒരു എഫേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു.
1: അദ്ദേഹം ആദ്യം പാടിയ പാട്ട് ഏതായിരുന്നു?
0: അച്ഛൻ ആദ്യം ഗിറ്റാറിസ്റ്റ് ആയിട്ടായിരുന്നു റെക്കോർഡിങ്സിൽ പോകാറുണ്ട്. പിന്നെ ആ ടൈമിലാണ് 1960s ബോളിവുഡ് മ്യൂസിക്കിൽ ജിന്ദഗി അതിൽ ആ യോഡ്ലിംഗ് പാടി കിഷോർ കുമാർ അത്. അപ്പം ബാബുക്ക അച്ഛനോട് ചോദിച്ചു നമുക്ക് ഒരു യോഡ്ലിംഗ് സോങ് കമ്പോസ് ചെയ്യാനുള്ള ഇത് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ലവ് ഇൻ കേരള എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ അച്ഛൻ പാടിയത്. എല്ലാർ ഈശ്വരിയുടെ കൂടെ ഒരു ഡ്യുവേറ്റ് ആയിരുന്നു ലവ് ഇൻ കേരള.

0: ഒരു മെലഡിയാണ്. അതിൽ യോഡ്ലിങ്ങിൻ്റെ ഒരു പാട്ടുണ്ട്, അത് യോഡ്ലിങ്ങിൻ്റെ ഉണ്ട്. അപ്പോൾ ജാഡിയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു യോഡ്ലിങ്ങിൽ മോളിവുഡിൽ പാടിയ ഒരു
1: വ്യക്തി.
0: വ്യക്തി. അതെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ബാബു കൈനുള്ള അസോസിയേഷനും അതിനെ റെക്കോർഡിങ്ങിൻ്റെ ഓരോ തമാശകൾ പറയാറുണ്ട്. മദ്രാസിൽ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്, നടന്മാരായാലും അടൂർവാസി ഇവരൊക്കെ ആയിരുന്നു ആ സെറ്റിലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരു തമാശകളൊക്കെ ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
1: ഓക്കെ, അപ്പം താങ്കൾ ഇവിടുത്തെ പഠനത്തിന് ശേഷമാണ് പിന്നെ ചെന്നൈയിലേക്ക് പോകുന്നത്?
0: അതെ അതെ, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ശേഷമാണ് ചെന്നൈയിലേക്ക് പോകുന്നത്.
1: ചെന്നൈയിലേക്കുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് ആസ് എ മ്യൂസീഷ്യൻ ആയിരുന്നു?
0: അതെ അതെ അതെ, ഞാൻ ഞാൻ അതുവരെ ഒരു 92 മുതൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കൊരു റോക്ക് ബാൻഡ് ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ, ഡ്രെഡ് ലോക്സ് എന്ന് പറഞ്ഞിട്ട്. 2000 വരെ ഞങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഞങ്ങൾ MTVൻ്റെ ഒരു വലിയൊരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു ആ ടൈമിൽ, റോക്ക് റോക്ക് ബാൻഡ്സിന് ഓൾ ഓവർ ഇന്ത്യ. അതിൽ നമ്മൾ വിൻ ചെയ്തിട്ട് നമ്മൾ 8 ബാൻഡ്സിനെ ഒരു കമ്പൈൽ ചെയ്തിട്ട് ഒരു ആൽബം റിലീസ് ചെയ്തിരുന്നു MTV. അതിൻ്റെ ഒരു കോൺസേർട്ട് കാൽക്കട്ടയിൽ നിന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാഷണൽ ലെവലിൽ ആ ഒരു ഭയങ്കര ഒരു എക്സ്പോഷർ കിട്ടി. പിന്നെ കുറേ ടൂർ ചെയ്ത് ത്രൂ ഔട്ട് ഇന്ത്യ ഞങ്ങൾ ടൂർ ചെയ്തു എല്ലാ സിറ്റീസിലും റോക്ക് ഷോസും. പിന്നെ 2000 നമ്മൾ ചെറിയ കാരണങ്ങളായിട്ട് അത് ബാൻഡ് സ്പ്ലിറ്റായി. പിന്നെ ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിങ് താല്പര്യമായിട്ട് ഞാൻ ചെന്നൈയിലേക്ക് മൂവ് ചെയ്തു 2001.
1: ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ തുടക്കം കുറിച്ചല്ലോ, അത് ഏത് ഗാനത്തിലൂടെ ആയിരുന്നു? ആ ഗാനം ഒന്നും ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുമോ?
0: ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഞാൻ അത് അന്ന് ഒരു മലയാളം ഒരു വൈബിളുള്ള ഒരു സോങ് ആയിരുന്നത്. അതിൻ്റെ പേര് ലോട്ടസ് സൈസ് എന്നായിരുന്നു, ലോട്ടസ് സൈസ് എന്നുണ്ട് അത്.
1: സ്വതന്ത്ര സംഗീത രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സലീൽ ഹട്ടൻ തന്റെ സർഗ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നത് തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം സുധർമ്മ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യമായി വനദേവത എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി വരികളെഴുതി ജി ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: അംബ അംബിക അംബാലിക എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

സുവർണമലരുകളിൽ അടുത്തതായി അനുഭവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം പകർന്നത് എ ടി ഉമ്മർ.

0: സുവർണ മലരുകൾ.
1: സരിത എന്ന ചിത്രത്തിൽ സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിയിൽ ഒരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
3: സുവർണ മലരുകളിൽ അടുത്തതായി കേൾക്കാം വിഷുക്കണി എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയ ഗാനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, സലീൽ ചൗധരി.

0: സുവർണ മലരുകൾ.
1: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, യുദ്ധകാന്ഡം എന്ന ചിത്രം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: ബിച്ചു തിരുമല, കെ ജെ ജോയ് കൂട്ടുകെട്ടിൽ, യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം. ചിത്രം ആരാധന.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: അച്ചാരം അമ്മിണി, ഓശാരം ഓമന എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ, മാധുരി എന്നിവർ പാടിയ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ഇന്നത്തെ സുവർണമലരുകളിലെ അവസാനത്തെ ഗാനം ബീന എന്ന ചിത്രത്തിൽ നിന്നും അപ്പൻ തച്ചേത്തിന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി പി സുശീലയും വാണി ജയറാമും പാടിയത്.

0: പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഇപ്പോൾ കേൾക്കാം ഓപ്പൺ ഫോറം.
3: പുസ്തകങ്ങളെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്രമാത്രം വലിയൊരു ലോകം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇപ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം അത്രമേൽ നമ്മൾ ജീവിതത്തിൽ കണ്ടതിനേക്കാൾ ഏറെ ആളുകളെ തിരിച്ചറിയാനും പല പല മനുഷ്യരെ മനസ്സിലാക്കാനും മനുഷ്യനെ എത്തിപ്പെടാൻ പറ്റാത്ത ലോകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വായന എന്ന വലിയൊരു സാധ്യത മുന്നിലിങ്ങനെ തുറന്നു കിട്ടിയത് വലിയ അനുഗ്രഹമാണ് എന്ന് തോന്നാറുണ്ട്. പുസ്തകങ്ങൾ എന്ന് പറയുന്ന വലിയ സൗഹൃദം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിൽ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യം ഈ ലോകം എന്ന് പറഞ്ഞ പോലെ സ്വപ്നങ്ങളെ പോലെ തന്നെ പുസ്തകങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവിതം ശൂന്യമായി പോകുമായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിക്കാറുണ്ട്.
2: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് ഗാനരചയിതാവായ നിധീഷ് നടേരി.
3: ജീവിതത്തിൽ വായനയിലേക്ക് എത്തിപ്പെടുന്നത് വീട്ടിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു. അച്ഛൻ വായനയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. അച്ഛൻ ജേർണലിസ്റ്റ് ആയിരുന്നു. നടേരി ഗംഗാധരൻ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തക ശേഖരം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നിർബന്ധിച്ച് വായിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. സ്വാഭാവികമായി പുസ്തകങ്ങളെ കാണുകയും അതിലേക്ക് വായനയ്ക്ക് മെല്ലെ മെല്ലെ വരികയും ചെയ്തു. സാധാരണ എല്ലാ കുട്ടികളെയും പോലെ ആ കാലത്ത് ചെറിയ കുട്ടികളുടെ മാസികകൾ തന്നെയാണ് വായിച്ചു തുടങ്ങിയത്. ബാലരമ പൂമ്പാറ്റ യുറീക്ക എന്നൊക്കെ പറയുന്ന എല്ലാ ആ കാലത്തുള്ള കുട്ടികൾ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. ചെറിയ രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്തൊക്കെ പതിയെ പതിയെ വായന വലിയ പുസ്തകങ്ങളിലേക്ക് മാറുന്നത്. നാട്ടിൽ ആർ കെ സ്മാരക ഗ്രന്ഥശാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാലയമുണ്ട്. അപ്പോൾ അവിടെ വെക്കേഷൻ സമയമാകുമ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഇളയച്ഛൻ്റെ മക്കൾ ചേച്ചിമാർ അവരൊക്കെ വരും. അപ്പോൾ വലിയൊരു ടീമുണ്ടാവും. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് സമയം കളിച്ചു നടന്ന് ഓടിക്കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഗ്രന്ഥാലയത്തിൽ പോയി അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുമെന്ന് ഒരു സജഷൻ വീട്ടുകാർ പറയുകയും അങ്ങനെ ഞങ്ങൾ നാട്ടിലെ ആർ കെ സ്മാരക ഗ്രന്ഥാലയത്തിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ മെമ്പർഷിപ്പ് എടുക്കാൻ പോയ ഒരു ദിവസമുണ്ട്. അപ്പം അന്ന് ഇതിനുള്ള ആദ്യമായിട്ടാണ് ഒരുപാട് പുസ്തകങ്ങളുള്ളൊരു സ്ഥലം കാണുന്നത് ആദ്യമായിട്ടാണ് അന്ന്. അന്ന് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. ആ കൗതുകത്തിൻ്റെ പുറത്ത് അവിടെ കണ്ട പുസ്തകങ്ങൾ എടുക്കുകയും അങ്ങനെ എനിക്ക് തോന്നുന്നു റഷ്യൻ നാടോടി കഥകൾ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സ്വാഭാവികമായി അന്നത്തെ ലൈബ്രറിയനായിട്ടുള്ള ആൾ ഞങ്ങളെ ബാലസാഹിത്യ സെഷനിലേക്ക് നയിച്ചു. അവിടെ കണ്ട ഞങ്ങൾക്ക് ആകർഷണം തോന്നുന്ന കവറുള്ള പുസ്തകങ്ങൾ എന്ന രീതിയിലാണ് ആദ്യത്തെ വായന. അങ്ങനെയാണ് റഷ്യൻ നാടോടി കഥകൾ പോലുള്ള ബാലസാഹിത്യ കൃതികൾ. പിന്നെ നരേന്ദ്രനാഥിൻ്റെ കഥകളാണ് കൂടുതൽ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ പുസ്തകം തന്നെ ഇഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോരോ പുസ്തകങ്ങളായി തെരഞ്ഞുപിടിച്ച് വായിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് വായന മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു ഹൈസ്കൂൾ കാലത്തൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മളെ ലൈം ലൈറ്റിൽ നിന്നിരുന്ന വലിയ എഴുത്തുകാരിലേക്കൊക്കെ വായന ചെല്ലുന്നത് ആ സമയത്താണ്. അങ്ങനെ അവരുടെ കൃതികളൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ അവരെ തേടി പിടിച്ച് വായിക്കാൻ തുടങ്ങുന്ന ആ സമയത്താണ്. ഇതേ ഗ്രന്ഥശാലയിൽ തന്നെയാണ് അത്തരം പുസ്തകങ്ങൾ തേടി ചെന്നത്. സ്വാഭാവികമായും അന്നത്തെ കാലത്തെ മുഖ്യധാര എഴുത്തുകാരിലൊരാളായിട്ടുള്ള MT വാസു എന്നവരെ തന്നെയാണ് എല്ലാ അന്നത്തെ വായനയുടെ അടുത്ത ഘട്ടങ്ങൾ എല്ലാവരും തുടങ്ങി വെച്ചത്. അങ്ങനെയായിരിക്കും ആ രീതിയിൽ ഞാനും MT തന്നെയാണ് വായനൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 4 കെട്ട് MT വായിക്കുന്നു. പിന്നീട് അങ്ങോട്ട് MT പുസ്തകങ്ങൾ മുഴുവൻ തീർക്കുക എന്നുള്ള രീതിയിൽ എല്ലാം തിരഞ്ഞു പിടിച്ച് വായിച്ചു തുടങ്ങുന്നു. OV വിജയനുണ്ട്, ബഷീർ വരുന്നുണ്ട്. മുഖ്യധാരയിൽ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ എഴുത്തുകാരെയും കവർ ചെയ്ത് ഇങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഷിയാസ് ഉണ്ട്. ഷിയാസാണ് നമ്മൾ കാണാതിരുന്ന മുഖ്യധാരയിലില്ലാത്ത അന്നത്തെ യുവ എഴുത്തുകാരിലേക്ക് അങ്ങനെയാണ് പുസ്തകങ്ങളുണ്ട്. അതാണ് അതും കൂടെ വായിക്കണം എന്ന് അവൻ്റെ ഒരു നിർബന്ധത്തിൻ്റെയൊക്കെ പുറത്ത് അവൻ തന്ന 1-2 സജഷൻസ് വെച്ചിട്ട് യുവ എഴുത്തുകാരുടെ പുസ്തകങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് VR സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരന് എൻ്റെ ലിസ്റ്റിലേക്ക് വരുന്നത്. പിന്നെ ആ സമയത്ത് ഏറ്റവും എന്നെ ആകർഷിച്ച TV കൊച്ചുബാവയുടെ പുസ്തകത്തിലേക്ക് ഞാൻ എത്തുന്നത്. പ്രിയ, എസ്, സിത്താര, ഗ്രേസി എന്നൊക്കെ പറയുന്ന മാധവിക്കുട്ടൻ എൻ്റെ കഥയ്ക്ക് അതിന് മുമ്പ് വായിച്ച് വിസ്മയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന്. അന്ന് ഒരു വനിത എഴുത്തുകാരിക്ക് എഴുതുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകം മാധവിക്കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അത്ഭുതമായിരുന്നു. അങ്ങനെയൊക്കെ എഴുത്തിൽ സാധ്യമാകുമോ എന്നുള്ള അത്ഭുതം ഉണ്ടാക്കിയ പുസ്തകമാണ് അതൊക്കെ. അങ്ങനെ ഷിയാസിൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഇങ്ങനെയുള്ളൊരു മുഖ്യധാരയെന്നല്ലാതെ മാറി നിൽക്കുന്ന എഴുത്തുകാരിലൂടെയും വലിയ അത്ഭുതങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും വായനയിൽ നിന്ന് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ എനിക്ക് കൊച്ചുബാബ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. കൊച്ചുബാബൻ്റെ എല്ലാ പുസ്തകങ്ങളും തിരഞ്ഞു പിടിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് വൃദ്ധസദനം എന്ന് പറയുന്ന നോവല്, ആ നോവല് ഉണ്ടാക്കിയൊരു മാറ്റം, ആ സമയത്തുള്ള സ്ഥിരം എഴുത്ത് പാറ്റേൺ എന്നൊക്കെ മാറിക്കൊണ്ട് വേറൊരു ലോകം അദ്ദേഹം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു കറുത്ത ഹാസ്യം കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നൊക്കെ അന്ന് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ.

പോലും. വൃദ്ധസദനത്തിലൊക്കെ അദ്ദേഹം കാണിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എഴുതി വെച്ചു എന്നുള്ള അത്ഭുതം. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലെയും കഥാപാത്രങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ പേരുകളായാലും അവരുടെ സാഹചര്യങ്ങളായാലും ഒക്കെ വളരെ വ്യത്യസ്തമായ വേറൊരു തലത്തിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരുകളായാലും വളരെ വിസ്മയിപ്പിക്കുന്ന പേരുകൾ, ഒന്നങ്ങനെ ഒന്നിങ്ങനെ, പറുദീസയിലേക്കുള്ള പാത, വിരുന്നുമേശയിലേക്ക് നിലവിളികളോടെ എന്നൊക്കെ പറയുന്ന ടൈറ്റിലുകൾ തന്നെ അത്ഭുതം ഉണ്ടായിരുന്നു, കൗതുകം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കഥയിൽ നമുക്ക് ആലോചിക്കാതിന് അപ്പുറത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ടൈറ്റിലുകളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊച്ചുബാവ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ്. അതായത് വേറിട്ട് എങ്ങനെ നമുക്ക് സഞ്ചരിക്കാം, ഒരു കഥയുടെ ലോകത്ത് നിൽക്കുമ്പോൾ എങ്ങനെ മൊത്തം ഉടച്ചു വാർത്ത് മറ്റൊരു കഥയുടെ ലോകം ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ അതൊരു സാഹിത്യത്തിൻ്റെ എഴുത്തിൻ്റെയും ലോകം സൃഷ്ടിക്കാമെന്ന് മനസ്സിലാക്കുന്നത് കൊച്ചുബാവയിലൂടെയാണ്. പിന്നീടാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അദ്ദേഹം പ്രവാസിയായിരുന്നു. ആ പ്രവാസ കാലഘട്ടത്തിൽ ഉള്ള ചെറിയ ഇടവേളകളിൽ എഴുത്തിനോടുള്ള വല്ലാത്തൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം എഴുതി വെച്ച, ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു സബരിയായിരുന്നു, തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എഴുതിയ പുസ്തകങ്ങളാണ് പിന്നീട് വായിച്ചതെന്നൊക്കെ അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ കഴിയുന്ന ആ സമയത്താണ്. ആ സമയത്ത് തന്നെ എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു പുസ്തകം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമാണ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം. അതുവരെയുള്ള ചരിത്ര പുസ്തകങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമായൊരു പുസ്തകമായിരുന്നു. അങ്ങനെയും ചരിത്രം അവതരിപ്പിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പുസ്തകത്തിലാണ്. സാധാരണ നമ്മളൊന്നും അറിയാതെ പോയ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വലിയ സുപ്രധാനമായിട്ടുള്ളൊരു കാലഘട്ടത്തെ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ, അതിന് മുമ്പ് അതിനുശേഷമുള്ള ഇന്ത്യയുടെ പിറവി, ആ സമയത്തെ ഒരാൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന പോലെ ഒരു ചരിത്രത്തെ എങ്ങനെ നാടകീയമായി അവതരിപ്പിക്കാമെന്ന്, അങ്ങനെയും എഴുത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുന്നത് ആ പുസ്തകത്തിലാണ്. അതിപ്പോഴും വായിക്കുമ്പോഴും വളരെ വിസ്മയിപ്പിക്കുന്നൊരു എഴുത്താണ്. അങ്ങനെയുള്ളൊരു ക്രാഫ്റ്റുള്ളൊരു പുസ്തകമാണ്. അതായത് ചരിത്ര സത്യങ്ങളെ കൂടുതൽ വായനക്കാരുടെ മുന്നിൽ ശരിക്കും സംഭവിക്കുന്ന പോലെ ലൈവായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി അനുഭവിച്ച പുസ്തകം അത് സ്വാതന്ത്ര്യവർദ്ധരാത്രിയിൽ. അതെന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. പിന്നെ പുതിയ കാലത്തേക്ക് വരുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ വായന അതിൽ നടക്കുന്നത്, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പൂർത്തിയാക്കിയിട്ടില്ല, വായിച്ചുകൊണ്ടിരിക്കുന്നത് അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ ആണ്. അത് വായിച്ച് ഏകദേശം തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും അരുന്ധതി റോയുടെ കുട്ടിക്കാലം, അമ്മയുമായിട്ടുള്ള ബന്ധം, അരുന്ധതി റോയുടെ മേരി എന്ന് പറയുന്ന അമ്മയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിത്വം, അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ആ സമയത്ത് കുട്ടിക്കാലത്ത് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അമ്മ അവരെ എത്രമാത്രം ജീവിതത്തിലേക്ക് വേറൊരു തലത്തിൽ, ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള വിധവയായിട്ടുള്ള അമ്മ, അവർ ഈ കുട്ടികളെയും കൊണ്ട് ആസാമിൽ നിന്ന് ഊട്ടിയിൽ അവരെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ചെറിയ ഒരു വീട്ടിലേക്ക് എത്തുന്നതും, അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അവർ ഒരു ജീവിതം നയിക്കുന്നതും, ആസ്മാരോഗ്യമായ അമ്മ അവർക്കൊപ്പം പേടിച്ചുള്ളവരുടെ കുട്ടിക്കാലം, അതിനുശേഷം ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവങ്ങൾ, ഇവിടെ ഒരു സ്കൂള്, അമ്മയുടെ നേതൃത്വത്തിൽ ഒരു കോട്ടയത്തിൽ സ്കൂൾ തുടങ്ങുകയും അത് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂളായി പടിപടിയായി വളരുന്നത് സ്കൂളിലെ കുട്ടിയായിക്കൊണ്ട് തന്നെ കാണാൻ കഴിയുന്നതൊക്കെ അവർ എഴുതി പോകുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്മ മകൾ ബന്ധം ഈ പുസ്തകത്തിൽ ഉടനീളം ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പഴയകാലം അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണ് മദർ മേരി കംസ് ടു മീ. അതാണിപ്പോൾ വായിക്കുന്നത്. ഇപ്പം കഥയിലിപ്പം അടുത്ത് വായിച്ചു കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങൾ ജിൻഷ ഗംഗയുടെ ഓടയും മൃദുലിൻ്റെ കുളയുമാണ്. ഇത് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മുടെ പുതിയ തലമുറയിലെ കഥാകൃത്തുക്കൾ പറയുന്ന മനോഹരമായിട്ടുള്ള കഥകൾ അറിയാൻ കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങളാണ്. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ശൈലി, ക്രാഫ്റ്റ്, വേറിട്ട ജീവിത സന്ദർഭങ്ങൾ, അവർ ഇതുവരെ മലയാള കഥയിൽ അടയാളപ്പെടുത്താത്ത മനുഷ്യരുടെ ജീവിത സന്ദർഭങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിൻഷയുടെ പുസ്തകമായാലും മൃദുലിൻ്റെ കുളയിൽ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ആത്മാക്കളുടെ കല്യാണമാണ് ആ പുസ്തകത്തിലെ കുള എന്ന കഥ പറയുന്നത്. ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥയാണത്. ആത്മാക്കളുടെ കല്യാണം നടക്കുമ്പോൾ പോലും അതിലും ജാതി എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ മരിച്ച ആളുകൾ കല്യാണപ്രായമാകുമ്പോൾ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി മരിച്ച മറ്റൊരാളെ ഇണയായിട്ട്, അതേ കാലഘട്ടത്തിൽ മരിച്ച മറ്റൊരാളെ കണ്ടുപിടിക്കുകയും അവരെ തമ്മിൽ കല്യാണം കഴിക്കുന്ന ഒരു ചടങ്ങ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരാശയം, അത് അവിടെ കാസർഗോഡുള്ളൊരു ചടങ്ങാണ്. ആ ചടങ്ങിൽ ജാതി ഇടപെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് ആ കഥ പറയുന്നത്. അത് മനോഹരമായിട്ടുള്ള കഥയാണ്. അതൊരു പക്ഷേ സിനിമയായി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കഥയാണ്. ഞാൻ മൃദുലിനെ ഈ സമയത്ത് വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ മൃദുൽ പറഞ്ഞു അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മൃദുൽ പറഞ്ഞു അത് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തായാലും അതൊരു വലിയ സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണ്. എന്തായാലും അത് രണ്ടുമാണ് കഥയിൽ ഇപ്പോൾ വായിച്ചത്. അജയ് മങ്ങാടിൻ്റെ ദേഹം എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കപ്പെട്ട നോവൽ വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഇപ്പം ഞാൻ വായനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആത്മകഥാപരമായ പുസ്തകങ്ങൾ, മനുഷ്യരുടെ ജീവിതങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്ന പുസ്തകങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് വായിക്കുന്നത്. ആ രീതിയിൽ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ, ഒന്ന്

0: കുമ്പാറ്റച്ചിറകുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് പി സി പാലെന്ന് പറഞ്ഞ നാടകത്തിൻ്റെ നാടക സംവിധായകനും നാടകത്തും സിനിമ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഗിരീഷ് പി സി പാലത്തിൻ്റെ പുസ്തകമാണ്. പുസ്തകത്തിനോട് എനിക്കൊരു അടുപ്പം തോന്നാൻ കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സന്ദർഭങ്ങളും നാടും ഒക്കെ ഏകദേശം എനിക്ക് പരിചിതമായതുകൊണ്ട് തന്നെ നമ്മളും കൂടെ കടന്നുപോയ ഒരു കാലത്തെയും നാടിനെയും സന്ദർഭങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാനും അതിനോട് ചേർന്ന് പോകാനും കഴിയുന്നുണ്ട്. മനോഹരമായിട്ടുള്ള തൻ്റെ തന്നെ ജീവിതത്തിലെ ഓർമ്മകളാണ് അദ്ദേഹം എഴുതി പോകുന്നത്. മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. അതേപോലെ തന്നെ പ്രസാദ് കൈതക്കലിൻ്റെ പൊരിവെയിലും പെരുമഴയിൽ എന്ന് പറയുന്ന പുസ്തകം രണ്ടും തന്നെ അത് പേരാമ്പ്ര ആ ഭാഗത്തുള്ള നാട്ടുമ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് പറഞ്ഞു പോകുന്നത്. ആ അക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹം കടന്നുപോയ ജീവിത സാഹചര്യങ്ങളൊക്കെ വരുന്ന രസകരമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ ഈ രണ്ട് പുസ്തകത്തിലുള്ളത് കൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ എഴുത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളോടൊരു അടുപ്പം തോന്നുന്നുണ്ട്. കൂടുതൽ നമ്മൾ അറിയാത്ത മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് രണ്ട് പുസ്തകത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇത് രണ്ട് പുസ്തകങ്ങളാണ് ഇപ്പോൾ ആ വിഭാഗത്തിൽ വായനയിലുള്ളത്. എന്ത് തന്നെയായാലും എൻ്റെ വായന വലിയ രീതിയിലുള്ള പരന്നൊരു വായനക്കാരനല്ല. ഒരുപാട് വായന ഇപ്പോൾ കുറഞ്ഞിട്ടുമുണ്ട്. പഴയ പോലെ വലിയ നോവലുകളൊന്നും വായിച്ചു തീർക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അത്രമാത്രം ഫോക്കസ് ചെയ്ത് ഇപ്പം വായിക്കാൻ കഴിയുന്നില്ല. അതൊരു പക്ഷേ നമ്മുടെ പരിമിതിയാണോ അല്ല കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ എന്നറിയില്ല. എന്ത് തന്നെയായാലും നോവലിൽ വായന ഇപ്പോൾ കുറയുകയും ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വായന നമ്മളെ എന്തായാലും പുതിയ മനുഷ്യരെയും പുതിയ ലോകങ്ങളെയും പുതിയ സാധ്യതകളെയും നമ്മളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന വലിയൊരു മേഖലയാണ് ഈ വായനയെ. ജീവിതത്തോടെ എല്ലാവരും കഴിയുന്നത്ര ഒരുപാട് തിരക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉള്ള ജീവിതത്തിലും കുറച്ച് സമയമെങ്കിലും വായനയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ വലിയ രീതിയിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതകാലത്തേക്കാൾ കൂടുതൽ കാലം ജീവിച്ച പോലെ അത്രയും ലോകങ്ങളിലൂടെ സഞ്ചരിക്കാനും അത്തരത്തിൽ ഒരുപാട് ജീവിതത്തിൽ പരിചയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ പരിചയപ്പെടാനുള്ള ഒരു അവസരം നമുക്ക് മുന്നിൽ വായന തുറന്നു തരും എന്നുള്ളത് സത്യമാണ്.
1: ഞാൻ എന്റെ വായന. ഗാനരചയിതാവായ നിധീഷ് നടേരിയാണ് ഇതുവരെ സംസാരിച്ചത്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ലയൺ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ രചന, സംഗീതം ദീപക് ദേവ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: സിംഫണി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് MJ ചന്ദ്രൻ സംഗീതം പകർന്ന് വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം റോബിൻഹുഡ്.

വിനായക ശശികുമാർ, ബിപിൻ അശോക് കൂട്ടുകെട്ടിൽ സാഹസം എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ്, ചിന്മയി എന്നിവർ പാടിയ ഗാനം.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

എഫ്എം പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫീസ് സന്ദർശിക്കും. പുതിയ പദ്ധതികളെപ്പറ്റിയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതിവിവരവും മന്ത്രി വിലയിരുത്തും. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി K.മുരളീധരന് സമർപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 10 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ C5 നടപടി പിൻവലിക്കും. കരാർ നേടിയ C ചാനൽ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ട്രീമിംഗ് സൌജന്യമായി നടത്താൻ അനുമതി ലഭിച്ചെന്ന് മന്ത്രി OJ ജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ പൈതൽമലയിൽ മിന്നലേറ്റ് യുവതി മരണപ്പെട്ട പശ്ചാത്തലത്തിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയതായി വനംവകുപ്പ് അറിയിച്ചു. കോട്ടയം ചിങ്ങവനത്ത് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ വീട്ടമ്മ KSRTC ബസ് ഇടിച്ചു മരിച്ചു. നാട്ടകം സ്വദേശി ജഗദമ്മയാണ് മരിച്ചത്. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇതോടെ ഇന്നത്തെ FM പ്രധാന വാർത്തകൾ പൂർണ്ണമാവുന്നു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി 9400224440 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചോളൂ. പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. ഇന്നത്തെ രഞ്ജിനിയിൽ ആദ്യമായി സാഗരം സാക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പേരാമ്പ്രയിൽ നിന്നും മോഹനൻ ഭാര്യയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം, മിടിരണ്ടിലും എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: രാജശില്പി എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വാലിക്കോട് നിന്നും മനോജ്.

ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിൽ യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര സംഗീതം നൽകി ചിത്രപാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ശ്രുതി പ്രജീഷ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ, സുജാത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രാജീവ് ആലുങ്കലിന്റെ രചന, സംഗീതം സ്റ്റീഫൻ ദേവസി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഷാരിക.

പ്രവാഹം എന്ന ചിത്രത്തിൽ യേശുദാസ്, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനനാണ് സംഗീതം നൽകിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് സജല പള്ളിക്കുന്ന്.

പുറമേരിയിൽ നിന്നും മിഥുൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ശിക്കാരി ശംഭു എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ, റോഷ്നി സുരേഷ് എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, സംഗീതം ശ്രീജിത്ത് എടവന.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: ഒളവണ്ണയിലുള്ള സുഹറ, റിദ, ദാഫിഖ് എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. വേഷം എന്ന ചിത്രത്തിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് എസ് എ രാജ്കുമാർ സംഗീതം പകർന്ന് ചിത്ര പാടിയത്.

അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. രാജീവ് നായരിന്റെ വരികൾ, സംഗീതം വിദ്യാസാഗർ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അഖിൽ, അനുപമ.

രഞ്ജിനിയിൽ അടുത്തതായി മഹാസമുദ്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾ, സംഗീതം എം. ജയചന്ദ്രൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വൈശാഖ്.

ഇന്നത്തെ രഞ്ജിനിയിലെ അവസാനത്തെ ഗാനം കേൾക്കാം. മുളിയങ്ങളിൽ നിന്നും ശ്രീനാഥ് ആവശ്യപ്പെട്ടത്. മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ജ്യോത്സ്ന എന്നിവരാണ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

രഞ്ജിനി. ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ പരിപാടികൾ തുടർന്നു കേൾക്കാം. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി. ജയ് ഹിന്ദ്.